0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.
1: ആരോഗ്യദായകമായൊരു ഭക്ഷണമാർക്കും അഭികാമ്യമായതല്ലോ അമ്മതൻ കുഞ്ഞിനും.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. രണ്ട് ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

എല്ലാവർക്കും നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എന്റെ പേര് ഡോക്ടർ ജെയ്സസ് ദേവ്. ഞാൻ കേരള ആയുർവേദ ലിമിറ്റഡ് എന്ന കമ്പനിയിലെ മെഡിക്കൽ കോണ്ടന്റ് ക്രിയേറ്ററും റിസർച്ചറുമാണ്. അവിടുത്തെ ആയുർവേദ ഡോക്ടർ കൂടിയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കർക്കടക ചരിയും ആയുർവേദ രോഗ സംരക്ഷണവുമാണ്. ആയുർവേദത്തിലൂടെ എങ്ങനെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കും എന്നുള്ളതും കർക്കടക ചരിയും പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കർക്കടകം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു കൾച്ചറൽ ശൈലിയും കൂടിയാണ്, കൾച്ചറൽ ഹാബിറ്റും കൂടിയാണ്. നമ്മുടെ കൾച്ചറുമായിട്ട് ഈ കർക്കടക ചികിത്സ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, കർക്കടകമാണ് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും അവസാനത്തെ മാസം. അപ്പം നമ്മളൊരു കാർഷിക കമ്മ്യൂണിറ്റി ആയിരുന്നല്ലോ. അപ്പം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ആചാരങ്ങളും കൂടി ഇവിടെ നമ്മൾ സമഗ്രമായി വായിക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കർക്കടക അവസാന മാസമാവുമ്പോഴേക്കും ശരീരത്തിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിന് മെയിൻ കാരണം നമ്മുടെ പ്രകൃതിയിൽ വരുന്ന കുറേ മാറ്റങ്ങളാണ്. തണുത്ത കാറ്റും നിർത്താതെയുള്ള മഴയും ഒക്കെ നമ്മുടെ ശരീരത്തിലെ ചേഞ്ചസിനെയും വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ അവസാന മാസമാവുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന ഒരു പുത്തൻ കാലത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കും. അതായത് ചിങ്ങം തൊട്ട് അടുത്ത കർക്കടകം വരെയുള്ള നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ ചര്യകളാണ് ഈ കർക്കടകത്തിൽ വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രാമായണ മാസവും അതുപോലെ തന്നെ എന്താണ് ഈ കർക്കടകത്തിലെ ആരോഗ്യ സംരക്ഷണമൊക്കെ ചെയ്തു വരുന്നത്. മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ കർക്കടകത്തിൽ ശരീരത്തിൽ സംഭവിക്കുക. ഒന്ന് വന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള വാദം കൂടും. വാദം കൂടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് ബോഡിയിൽ വരുന്ന ചേഞ്ചസിനെയാണ് ഈ വാദകോപമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ വയസ്സായവരിൽ കാണും ഈ തണുപ്പ് കാലത്ത് അവർക്ക് എന്ത് പറ്റുന്നത്, ദേഹം വേദന, മുട്ടുവേദന ഒക്കെ കൂടുന്നത് ഈ വാദം കൂടുന്നത് കൊണ്ടാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജരണശക്തി, അതായത് ദഹിക്കാൻ, ഭക്ഷണം കഴിച്ചിട്ട് അത് ദഹിക്കാൻ എടുക്കുന്ന സമയവും ഇത്തിരി ഹെവി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുമ്പോൾ നമുക്കത് ദഹനശക്തി കുറയുന്നത് പോലെയും തോന്നും. അതിനും മെയിൻ കാരണം സയന്റിഫിക്കലിയും ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തണുപ്പ് കാലത്ത് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ടൊക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കുറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദഹനശക്തി കുറയുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ ആഹാര കാര്യങ്ങളിലും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പാലിച്ചില്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രോബ്ലങ്ങളും ഗ്യാസുകളും അങ്ങനത്തെ അസുഖങ്ങൾ നമുക്ക് കൂടുതൽ വന്നുവിടാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മെയിൻ കാരണം ഈ സമയത്താണ് നമുക്ക് ഡിസീസുകൾ, പകർച്ചവ്യാധികൾ കൂടുതലും വരുന്ന ഈ മഴക്കാലത്ത്. അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ ഈ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുക എന്നുള്ളതാണ്. നഷ്ടപ്പെടുക എന്നല്ല, പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഈ മഴക്കാലം അല്ലെങ്കിൽ ഈ കർക്കടക സമയത്ത്. അപ്പം നമുക്ക് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ വീണ്ടെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കടകത്തിൽ ഈ കർക്കടക ചികിത്സ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം കർക്കടകത്തിൽ ശരിക്കും മഴക്കാലമാണ്. അപ്പോൾ മഴ ഇപ്പം നമുക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ മഴയൊന്നുമില്ല. അപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് പ്രകൃതി അനുസരിച്ചിട്ടുള്ള ചികിത്സയാണ്. ഇപ്പോൾ ഉള്ള നമ്മളടുത്ത് പേഷ്യൻസ് വരുന്നു, പേഷ്യൻസിന് അറിഞ്ഞുകൂടല്ലോ ഇത് മഴക്കാലത്ത് ചെയ്യേണ്ടവർ, ഈ കർക്കടകം എന്നുള്ള വാക്കും അല്ലെങ്കിൽ ആ മാസവും നോക്കിയിട്ടായിരിക്കും വരിക. അപ്പം നമ്മൾ ശരിക്കും സജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനും എന്താണ് അവരുടെ നീഡ്സ്, ഓരോ ഇപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിന് ഓരോരുത്തർക്കും ഓരോ നീഡ്സ് ആയിരിക്കും. അവർക്ക് ഓൾറെഡി കുറച്ച് ഡിസീസസ് കാണും, അല്ലെങ്കിൽ ഓൾറെഡി അവരുടെ ബോഡി കണ്ടീഷൻസ് ഒക്കെ വീക്കായിരിക്കും. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് അടുത്തൊരു വർഷത്തേക്ക് എങ്ങനെ അവരെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ചികിത്സകളാണ് നമ്മൾ ബേസിക്കലി കർക്കിടകത്തിലൂടെ ഇപ്പം ചെയ്തു വരുന്നത്. ഇതൊക്കെയാണ് ഒരു മഴക്കാലത്ത് നമ്മൾ എങ്ങനെ നമ്മുടെ ബോഡി സുരക്ഷിതമാക്കാമെന്നും അടുത്തൊരു വർഷത്തേക്ക് നമ്മൾ എങ്ങനെ ആരോഗ്യപരമായിട്ട് ഇരിക്കാമെന്നും ഉള്ള കുറേ ചികിത്സാ രീതികളാണ് കർക്കിടകത്തിൽ നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്. ഇതിനൊരു എക്സാമ്പിൾ എല്ലാവർക്കും പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ ആനുവലി സർവീസിന് കൊടുക്കില്ലേ, നമ്മൾ നമ്മുടെ ശരീരം വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്

നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്റേണലിയും എക്സ്റ്റേണലിയും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെ ഒന്ന് പരിപാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസം അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആ ഒരു മാസത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒരു ആരോഗ്യം നമ്മൾ ആർജിച്ചെടുക്കുകയാണ് ശരിക്കും കർക്കിടകത്തിലൂടെ. മെയിനായിട്ട് നമുക്ക് ഈ കർക്കിടകത്തിൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണെന്ന്. അപ്പോൾ മെയിൻലി ഈ സീസണൽ ചേഞ്ചസ് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ കാരണം. കാലാവസ്ഥയിലുള്ള വ്യതിയാനം, വേനൽക്കാലത്തെ കഠിനമായ ചൂട് കാരണം ശരീരത്തിന് സംഭവിക്കാവുന്ന സ്വാഭാവികമായിട്ടുള്ള നിർജ്ജലനീകരണവും ബലഹീനതയൊക്കെ മഴക്കാലത്തെ പെട്ടെന്നുള്ള തണുപ്പും ഈർപ്പവും വഴി വീണ്ടും അത് വഷളാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസിനെ നേരിടാനാണ് നമ്മൾ മെയിനായിട്ട് കർക്കിടക ചികിത്സ ചെയ്യുന്നത്. ഇതിന് എല്ലാവരുടെയും ഉള്ളിൽ കർക്കിടക ചികിത്സ ഒരു സുഖ ചികിത്സ എന്നുള്ള രീതിയിലൊരു ടാഗ് ലൈൻ ഉണ്ട്. എല്ലാവരും സുഖചികിത്സയായിട്ടായിരിക്കും കർക്കിടക ചികിത്സയെ കൂടുതലും അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കർക്കിടക ചികിത്സ സുഖചികിത്സ മാത്രമല്ല, ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഇപ്പം നമ്മുടെ മുന്നിൽ വരുന്ന പേഷ്യന്റിന് എന്താണോ അവൻ്റെ ആവശ്യം അതനുസരിച്ചിട്ടുള്ള ചികിത്സകൾ ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ അടുത്തൊരു വർഷത്തേക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാം എന്നുള്ള ചികിത്സകളാണ് ഇപ്പം കർക്കിടകത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ആയുർവേദ ഡോക്ടറിന്റെ കൺസൾട്ടേഷനാണ്. ആ കൺസൾട്ടേഷൻ വഴി മാത്രമേ നമുക്ക് ഒരു കർക്കിടക ചികിത്സ കറക്റ്റായിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആർക്കൊക്കെയാണ് കർക്കിടക ചികിത്സ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്, എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നതാണോ കർക്കിടകം എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. അതായത് ആയുർവേദത്തിൽ ചികിത്സകൾ രണ്ട് രീതിയിലാണ്. ഒന്ന് വന്നിട്ട് ആരോഗ്യമുള്ള ഒരാളുടെ ആരോഗ്യം പരിപാലിക്കാനുള്ള ചികിത്സകളും മറ്റേത് ഒരു രോഗിയുടെ രോഗം മാറ്റാനുള്ള ചികിത്സകളും. അപ്പം ഈ കർക്കിടക ചികിത്സ മെയിൻലി വരുന്നത് ആരോഗ്യമുള്ള ആളുടെ ആരോഗ്യം പരിപാലിക്കുക എന്നുള്ള വിഭാഗത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും കർക്കിടക ചികിത്സ സുഖമായി ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ സുഖ ചികിത്സ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ സൗഖ്യം അല്ലെങ്കിൽ ആരോഗ്യം പരിപാലിക്കാൻ പറ്റുന്ന ചികിത്സ ആയതുകൊണ്ട് തന്നെ. എന്തുകൊണ്ട് ഒരു ആരോഗ്യവാൻ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ കർക്കിടകത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കർക്കിടകത്തിൽ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളെ രോഗിയാക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ വരും വർഷങ്ങളിലേക്കുള്ള നമ്മുടെ ആരോഗ്യത്തിനെ പരിപാലിക്കാനും വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അതായത് നന്നായിട്ട് ഓടുന്ന കാറാണെങ്കിൽ പോലും നമ്മൾ ആനുവലി സർവീസ് ചെയ്യുന്നത് കൊണ്ട് അതിന് ഗുണം ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ. പക്ഷേ പ്രത്യേകിച്ച് ഈ കർക്കിടക ചികിത്സ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആരൊക്കെ ചെയ്യണം എന്നുള്ളതിന് കുറച്ച് കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട് പ്രത്യേകിച്ച് ഈ കർക്കിടക ചികിത്സ ചെയ്യേണ്ടത്. അതിൽ ഒന്ന് വന്നിട്ട് ഈ വയസ്സായ ആൾക്കാർക്കാണ്. വയസ്സായ ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഈ അവരുടെ പ്രായം കാരണം ഈ കർക്കിടകത്തിൽ വരുന്ന മാറ്റങ്ങൾ അവരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു പ്രതിരോധം എന്നുള്ള രീതിയിൽ പ്രായമായിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും കർക്കിടക ചികിത്സ എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് ജീവിതശൈലി രോഗമുള്ളവർ, അതായത് ഈ അമിതവണ്ണം, പ്രമേഹം, കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ള ആൾക്കാർക്ക് കർക്കിടകം കൊണ്ടുവരുന്ന മാറ്റം ഇവരുടെ ഈ കണ്ടീഷൻസിനെയും ഈ രോഗങ്ങളെയും വഷളാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാർ എന്തുകൊണ്ടും കർക്കിടക ചികിത്സ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ മാറിയ കാലത്തിനനുസരിച്ചിട്ട് ഈ ഓഫീസ് സ്റ്റാഫ്സ്, ഓഫീസ് ജീവനക്കാർ തുടർച്ചയായ ഇരിപ്പ്, അത് കാരണം ഉണ്ടാകുന്ന കഴുത്ത് വേദന, നടുവേദന, മാനസിക സമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ ആവശ്യമായ നാഡീവ്യൂഹ ഉത്തേജനം ഈ കർക്കിടക ചികിത്സകൾ ഇവർക്ക് നൽകുന്നു. എന്തുകൊണ്ടും ഓഫീസ് ജീവനക്കാർ, കാരണം അവർക്ക് പ്രത്യേകിച്ച് ടൈം ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഓഫീസ് ജീവനക്കാർ. നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ, സർക്കാർ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് വലിയ പാടാണ്. അപ്പം ഈ കർക്കിടകത്തിൽ നിങ്ങൾക്ക് കഴിയാവുന്നത്ര ഒരു 7 ദിവസത്തെ പാക്കേജോ 5 ദിവസത്തെ പാക്കേജോ എടുക്കുക, എന്നിട്ട് ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് ഈ പാക്കേജ് നിങ്ങൾക്ക് ഉതകുന്നതാണോ, നിങ്ങളുടെ ജോലി സാഹചര്യം വെച്ചിട്ടും നിങ്ങളുടെ ആരോഗ്യ സാഹചര്യം വെച്ചിട്ടും ഒക്കെ ഈ പാക്കേജിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഇതൊക്കെ എന്നെ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കുക. പ്രത്യേകിച്ച് ഈ കഴുത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും മിക്ക ആൾക്കാരും, കഴുത്ത് വേദന അനുഭവിക്കുന്നവരായിരിക്കും ഈ മിക്ക ഡെസ്ക് ജോബ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ എന്തുകൊണ്ടും നിർബന്ധമായിട്ടും എടുക്കേണ്ടത് എന്ന് തന്നെ പറയാൻ ഒന്നാണ് ഈ കർക്കിടക ചികിത്സ. പിന്നെ നമ്മുടെ ഈ കായിക താരങ്ങളുണ്ടല്ലോ, കഠിനമായിട്ട് ശാരീരിക അധ്വാനം കാരണം പേശികളിലുണ്ടാകുന്ന ക്ഷതം, ഇതൊക്കെ പരിഹരിക്കാനും സന്ധികളുടെ ചലനശേഷിയും വഴക്കും ഒക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ കർക്കിടക ചികിത്സ കായിക താരങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ അവർക്കും ഇതെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ ആൾക്കാർ നിർബന്ധമായിട്ടും എടുക്കണം. ഇതൊക്കെയാണ് ജനറലി നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യേണ്ട ആൾക്കാരുടെ ആർക്കൊക്കെയാണ് നിർബന്ധമായും ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം.
എല്ലാ വ്യക്തിക്കും എല്ലാ അവസ്ഥയിലും ഒരേപോലെ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല.

കർക്കിടക ചികിത്സ. ചില പ്രത്യേക ശാരീരിക അവസ്ഥകളിൽ ഈ ചികിത്സകൾ കർശനമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ചില കണ്ടീഷൻസ് ആണ് പനി. പനിയുള്ളവർ എന്തായാലും, പനി, ജലദോഷം, അങ്ങനെ അസുഖങ്ങൾ ഉള്ള ആൾക്കാർ കർക്കിടക ചികിത്സ ഒഴിവാക്കേണ്ടതാണ്. അത് മാറിക്കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ചികിത്സയിലേക്ക് കടക്കാൻ പാടുള്ളൂ. രണ്ടാമത്തത്, തീവ്രമായിട്ടുള്ള അണുബാധയോ ഇൻഫെക്ഷനോ ഒക്കെ ഉള്ളവരാണെങ്കിലും ഇതേ കാര്യം തന്നെയാണ്. കർക്കിടക ചികിത്സ തൽക്കാലത്തേക്ക് ഒഴിവാക്കുക. അത് മാറിക്കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ട് ഒരു കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ ചെയ്യാം, എന്തൊക്കെ ചികിത്സകൾ ചെയ്യാമെന്നൊക്കെ ഉള്ളത് നോക്കി ചെയ്യേണ്ടതാണ് ഈ കർക്കിടക ചികിത്സ. പിന്നെ ഒഴിവാക്കാൻ പറയുന്നത് ഗർഭിണികളിലാണ്. ഗർഭിണികളിൽ, പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ, കഠിനമായ ആയുർവേദ പഞ്ചകർമ്മങ്ങളോ തീവ്രമായ ചൂട് നൽകുന്ന സ്വേദന പോലത്തെയുള്ള ചികിത്സകളോ ഒന്നും ഒട്ടും തന്നെ പാടില്ല. എന്നാൽ വളരെ ലളിതമായിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്സ്, ആയുർവേദ ട്രീറ്റ്മെൻറ്സ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതും നമ്മളൊരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്തിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഗർഭിണികൾ കർക്കിടക ചികിത്സ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി എടുക്കണം എന്നുള്ളവർ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ എൻ്റെ ഈ അവസ്ഥയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അതായത് ഇപ്പം സ്കിൻ ഡിസീസസ്, ചില ടൈപ്പ് ഓഫ് സ്കിൻ ഡിസീസുകൾ, ചർമ്മത്തിൽ പഴുപ്പ് നിറഞ്ഞ കുരുക്കളുള്ളവർ, ദഹനക്കേട് വിട്ടുമാറാത്തവർ, ഭയങ്കര ഹെവി ആയിട്ടുള്ള ദഹനക്കേടുള്ളവർ, ഇവരൊക്കെ കൃത്യമായ ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടെ തന്നെ ഇത്തരം ചികിത്സകൾ ചെയ്യേണ്ടതാണ്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചകർമ്മയാണ്. എല്ലാവരുടെയും, കോമൺ പബ്ലിക്കിൻ്റെ ഇടയിൽ, സമൂഹത്തിലുള്ള മിക്കവരുടെയും ഒരു തെറ്റിദ്ധാരണ പഞ്ചകർമ്മയാണ് കർക്കിടക ചികിത്സ എന്നാണ്. അങ്ങനെയല്ല ശരിക്കും, അതൊരു മിഥ്യാധാരണയാണ്. പഞ്ചകർമ്മ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആയുർവേദത്തിൽ രോഗം മാറാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്ന ചികിത്സകളിൽ ഒരു കൂട്ടം ചികിത്സകളെ പറയുന്ന പേരാണ് പഞ്ചകർമ്മം. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പല ടൈപ്പ് ടോക്സിൻസിനെ പുറത്ത് തള്ളാനും അതേപോലെ തന്നെ ഇന്ന ഇന്ന പ്രത്യേക രോഗങ്ങളിൽ മാറ്റാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ് പഞ്ചകർമ്മം. അത് കർക്കിടക ചികിത്സയിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. പഞ്ചകർമ്മ മാത്രമല്ല നമ്മുടെ കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സയിൽ പഞ്ചകർമ്മയ്ക്ക് അപ്പുറം കുറേ കാര്യങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലും പരസ്യങ്ങളിലും കാണുന്നത് പോലെ എല്ലാവർക്കുമായി നിശ്ചയിച്ചിട്ടുള്ള ഒരു പാക്കേജ് അല്ല പഞ്ചകർമ്മം. അത് ശരീരത്തിൻ്റെ പ്രകൃതി, അഗ്നിയുടെ അവസ്ഥ, പ്രായം, രോഗാവസ്ഥ എന്നിവ കൃത്യമായി വിലയിരുത്തിയ ശേഷം മാത്രമേ ഒരു വ്യക്തിക്ക് പഞ്ചകർമ്മം ആവശ്യമാണോ എന്ന് ഒരു ആയുർവേദ ഡോക്ടർക്ക് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, ഇപ്പം ലളിതമായ ഒരു വാദപ്രകോപനം ഉള്ള ഒരാളാണെങ്കിൽ വസ്തി, പഞ്ചകർമ്മയിൽ ഒന്നാണ് വസ്തി, ഈ വസ്തി ചികിത്സ നമുക്ക് നൽകാം. പക്ഷെ അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല, കാരണം അത്രയും വലിയ വാദപ്രകോപം ഇല്ലാത്ത ഒരാളായിരിക്കും. അപ്പം ആ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ശരീരം ബലം കുറഞ്ഞ അവസ്ഥയിൽ കഠിനമായ ഇപ്പം വിരേചനമോ വമനമോ ഒന്നും ചെയ്ത് നമ്മൾ ശരീരത്തിനെ കൂടുതൽ തളർത്തരുത്. അതനുസരിച്ചിട്ടുള്ള മൈൽഡ് ട്രീറ്റ്മെൻറ്സ് മതിയാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ പാക്കേജ് കണ്ടിട്ട് ഇപ്പം സ്പാസിലും മസാജ് സെന്റേഴ്സിലൊക്കെ പാക്കേജസ് ഉണ്ട്. അപ്പൊ അതിലോട്ട് കർക്കിടക ചികിത്സ എടുക്കണം, ഒതന്റിക് ആയിട്ടുള്ള ഒരു കർക്കിടക ചികിത്സ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനത്തെ പാക്കേജസ് പോവാതെ ഒരു ആയുർവേദ ഡോക്ടറിന്റെ കൺസൾട്ടേഷനോടെ മാത്രം പഞ്ചകർമ്മ അല്ലെങ്കിൽ കർക്കിടക ചികിത്സ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇനി പഞ്ചകർമ്മ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഈ തിരുമുക, അഭ്യംഗം എന്നൊക്കെയുള്ള ബാഹ്യ സ്നേഹസ്വേദ പ്രയോഗങ്ങളൊക്കെ. അതെന്താന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലെ ദോഷങ്ങളെയും ടോക്സിൻസിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനും ഒന്ന് ശമിപ്പിക്കാനും ശാന്തമാക്കാനും ഒക്കെയുള്ള ട്രീറ്റ്മെൻറ്സ് ആണ് ഈ വിവിധമായ ബാഹ്യ ചികിത്സകൾ കർക്കിടകത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കേവലം ഒരു പേശി സുഖത്തിനപ്പുറം ആഴത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് ഈ ചികിത്സകളൊക്കെ ഈ കർക്കിടകത്തിൽ ഈ ചെയ്യുന്നത്. അതിലിപ്പം അഭ്യംഗം വരാം, ഉദ്വർത്തനം വരാം. അഭ്യംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള എണ്ണകൾ, ഇപ്പം നോർമലി ഉള്ള ഇപ്പം തേങ്ങ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ കൊണ്ടിട്ട് മസാജ് ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ എന്താണോ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യകത അതനുസരിച്ചിട്ടുള്ള എണ്ണകൾ, മെഡിക്കേറ്റഡ് ഓയിൽസ് ഉപയോഗിച്ചിട്ടുള്ള മസാജിങ്ങിനെയാണ്, ഡീപ്പായിട്ടുള്ള മസാജിങ്ങിനെയാണ് അഭ്യംഗം എന്നൊക്കെ പറയുന്നത്. ഫുൾ ബോഡി ആയിട്ട് നമ്മൾ കർക്കിടകത്തിൽ ചെയ്യുന്ന ഈ എണ്ണ തേപ്പിനെയാണ് ഈ അഭ്യംഗം എന്ന് പറയുന്നത്. ഉദ്വർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടികളാണ്, എണ്ണയ്ക്ക് പകരം പൊടികളൊക്കെ ഉപയോഗിച്ചിട്ട് ട്രീറ്റ്മെൻറ് ചെയ്യുന്നതാണ് ഈ ഉദ്വർത്തനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ശരീരത്തിൽ അധിക കൊഴുപ്പുള്ളവർക്കൊക്കെ ഈ ഉദ്വർത്തന ട്രീറ്റ്മെൻറ് ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ പിഴിച്ചിലുണ്ട്, ഇതുപോലെ നവരക്കിഴിയുണ്ട്, അങ്ങനെ പല ടൈപ്പ് ധാരകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് ട്രീറ്റ്മെൻസും ഈ കർക്കിടക പാക്കേജസിൽ നിങ്ങളുടെ അവസ്ഥ അനുസരിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്യും ഡോക്ടർ. അപ്പോൾ എന്നാൽ മാത്രമേ ആ പാക്കേജ് കംപ്ലീറ്റ്ലി പേഴ്സണലൈസ്ഡ് ആവത്തുള്ളൂ. പിന്നെ കർക്കിടകം എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കർക്കിടക കഞ്ഞിയും ഭക്ഷണ ക്രമീകരണങ്ങളുമാണ്. എന്തുകൊണ്ട് കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കർക്കിടകത്തിൽ നമ്മുടെ ജനനശക്തി നന്നായിട്ട് കുറയും. ഈ ജനനശക്തി നന്നായിട്ട് കുറയുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കെയർഫുള്ളായിട്ട് കഴിച്ചില്ലെങ്കിൽ നമുക്ക്
രോഗങ്ങൾ ഉണ്ടാകുന്ന സാധ്യതകൾ കൂടുതൽ.

ാണ് അപ്പം ഈ നന്നായിട്ട് കുറയുന്ന ജരണശക്തിയെ ഒന്ന് ഉത്തേജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഈ കർക്കിടക കഞ്ഞി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതൊരു കേവലം ഒരു ഭക്ഷണം അല്ലാതെ ഒരു ഔഷധ ഗുണമുള്ള ഒരു ആഹാരമായിട്ട് മാറുകയാണ് ഈ കർക്കിടക കഞ്ഞി. എല്ലാവർക്കും ഒരേ കഞ്ഞിയാണോ എന്നുള്ള ചോദ്യം എപ്പോഴും നമുക്ക് വരാറുണ്ട്. ഒരു വ്യക്തിയുടെ ശരീരഘടന, എന്തൊക്കെ രോഗാവസ്ഥകളാണ് ഉണ്ടാവുന്നത് എന്നിവയൊക്കെ അനുസരിച്ചിട്ട് കഞ്ഞിയിലെ ചേരുവകൾക്ക് നമ്മൾ വ്യത്യാസം വരുത്താറുണ്ട്. ഒരേ കഞ്ഞി ആയിരിക്കില്ല. ജനറലി നമുക്ക് ഇപ്പം നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ജനറലി ഒരേ ടൈപ്പ് കഞ്ഞി ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ ഇപ്പം നിങ്ങൾക്കൊരു പ്രമേഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാർട്ട് ഡിസീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ ചേർത്തിട്ടുണ്ടാക്കുന്ന കഞ്ഞി ആയിരിക്കും തരിക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രമേഹമുള്ളവർക്ക് ഇപ്പം നമ്മൾ മധുരോ അല്ലെങ്കിൽ ശർക്കരോ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുള്ളതും, അമിതവണ്ണം ഉള്ളവർക്കാണെങ്കിലോ ഒട്ടും തന്നെ കൊഴുപ്പില്ലാത്ത രീതിയിലുള്ളതും, പാദരോഗങ്ങളുള്ളവർക്കാണെങ്കിൽ കൂടുതൽ വാദത്തിനെ കുറയ്ക്കാനുള്ള ഔഷധങ്ങളും ഒക്കെ ചേർത്തിട്ടുമായിരിക്കും കഞ്ഞി നമ്മൾ തയ്യാറാക്കുക. ഇപ്പൊ സന്ധിവേദനയും നടുവേദനയും ഉള്ളവർക്കായി പ്രത്യേകതരം തയ്യാറാക്കുന്ന കഞ്ഞികളും ഉണ്ട്. പിന്നെ ഈ കഞ്ഞിയോടൊപ്പം തന്നെ പ്രാധാന്യമാണ് കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ. ഇപ്പൊ കഞ്ഞിയിൽ നമ്മൾ കർക്കിടക കഞ്ഞിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഞവരരി ആയിരിക്കും. കാരണം അത് അത്രയും പ്രോട്ടീൻ തവിട്ട് കാരണം സമ്പുഷ്ടമാണ് നമ്മുടെ ഞവരരി. പിന്നെ മാത്രമല്ല കുറച്ചും കൂടെ നറിഷിംഗ് ആണ് ഈ ഞവരരി, നമ്മുടെ കോശങ്ങൾക്കൊക്കെ ബലം തരുകയും തരാനും ഒക്കെ സഹായിക്കും. പിന്നെ മാത്രമല്ല ദഹനത്തിനും ഇത് എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഞവരരി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഞവരരിക്ക് പുറമെ നമ്മുടെ കൾച്ചറലിയും നമ്മുടെ ആയുർവേദത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കുറെ ഇലകൾ പൊടികൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുക. പിന്നെ ഈ ദഹന വ്യവസ്ഥയുടെ കരുത്ത് കൂട്ടാനായിട്ട് നമ്മൾ മോരടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ ഒരു ഡിഷാണ് മുക്കുടി എന്ന് പറയുന്നത്. മുക്കുടി എല്ലാവർക്കും അറിയായിരിക്കും. ഈ കൊടകപ്പല, ജീരകം, മഞ്ഞൾ എന്നിവയൊക്കെ ചേർത്തിട്ട് നമ്മൾ മോരിൽ മുക്കുടി ഉണ്ടാക്കുന്നത്. ഇത് ശരീരത്തിൻ്റെ മെറ്റബോളിക് അഗ്നിയെ വർദ്ധിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് ഓജസ്സും, അതായത് കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി തരും, പ്രതിരോധ ശക്തി തരും, പേശികളുടെ പുനർജീവനത്തിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ കുറേയധികം കൾച്ചറലി നോക്കുകയാണെങ്കിൽ പത്തിലത്തോരൻ ഉണ്ടാവും. നമ്മുടെ മഴക്കാലത്ത് പറമ്പുകളിൽ സുലഭമായിട്ട് വളരുന്ന ഇലകൾ ചേർത്തിട്ടുണ്ടാക്കുന്ന പത്തിലത്തോരൻ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഒരു പോഷക സമ്പന്നവും അതേപോലെ തന്നെ പ്രതിരോധ ശക്തി കൂട്ടാനുള്ള നല്ല ആഹാര രീതികളാണ്. അടുത്ത് പറയാനുള്ളത് ജീവിതശൈലികളാണ്. ഈ കർക്കിടക ചരിയല്ല പൂർണ്ണമാകുന്നത് മികച്ച ജീവിതശൈലികളിലൂടെ മാത്രമാണ്. അതായത് നമ്മൾ ഈ മരുന്ന് കഴിച്ചു, ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നുള്ളത് മാത്രം പോരാ, ജീവിതശൈലിക്കും ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. രാത്രി ഒരു 9 മണിക്ക് മുൻപുള്ള ഉറക്കം ഹോർമോൺ സന്തുലിതാവസ്ഥയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ പകൽ ഉറക്കം ഒഴിവാക്കണം, കാരണം അത് വീണ്ടും നമ്മുടെ ശരീരത്തിലുള്ള കഫദോഷത്തിനെയും ദഹന ഒന്നാതെ നമുക്ക് ദഹനം വീക്കണം. അപ്പോൾ ഈ പകൽ ഉറങ്ങുന്നത് കർക്കിടകത്തിലൊക്കെ മഴയൊക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് പകൽ കിടന്ന് ഉറങ്ങുന്നത് നമ്മുടെ ദഹനശക്തിയെ വീണ്ടും കുറയ്ക്കാനായിട്ട് കാരണമായിരിക്കും. പിന്നെ കഠിനമായ വ്യായാമങ്ങൾ നമ്മൾ വർഷഋതുവിൽ, അതായത് ഈ കർക്കിടക സമയത്ത് ഒഴിവാക്കണം. പ്രാണായാമം ചെയ്യുന്നത് വളരെയധികം നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ച് കർക്കിടകത്തിൽ, കാരണം സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാനും നമ്മുടെ ആൻസൈറ്റി പ്രോബ്ലംസ് ഒക്കെ മാറ്റാനും ഒക്കെ പ്രാണായാമം ശീലിക്കുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡീടോക്സ് ആണ്. അതായത് നമ്മൾ ഈ കർക്കിടക മാസത്തിൻ്റെ രാമായണ മാസം ഒന്നും കൂടെയാണല്ലോ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ശീലിച്ചു വരുന്നത് തന്നെ ഈ ഒരു മനഃശാന്തിക്കും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ആത്മീയത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ് അതിൻ്റെ ബാക്കിൽ ഒരു സയൻറ്റിഫിക് വാലിഡേഷൻ ഉണ്ട് എന്ന് പറയുന്നതിലൊക്കെ വലിയ കാര്യമുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ഓഫീസിലായാലും വീട്ടിൽ വന്നാലും ഒക്കെ നമ്മൾ സ്ക്രീൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയൊക്കെ. അപ്പോൾ ഈ ഡിജിറ്റൽ ഡീടോക്സും കൂടെ മാറ്റി നിർത്തിയാൽ മാത്രമേ ഈ കർക്കിടക ചികിത്സയിലെ കർക്കിടക ചരിയ പൂർത്തിയാവത്തുള്ളൂ. കംപ്ലീറ്റ്ലി നമുക്കിപ്പോൾ സ്ക്രീൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് എന്തൊക്കെ വന്നാലും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ രാമായണം വായിക്കുന്നതിൽ ശീലിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ആത്മീയമായിട്ടുള്ള, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അതാത് മത ഗ്രന്ഥങ്ങളിൽ വായിക്കുക, അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ തന്നെ വേണമെന്നില്ല, റിലാക്സിങ് ആയിട്ട് അല്ലെങ്കിൽ മനസ്സിന് ശാന്തത കിട്ടുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ സ്ക്രീൻ ഒഴിവാക്കിയിട്ട് ഏർപ്പെടുക, ഇതൊക്കെ ഒരു പരിധിവരെ മനഃശാന്തിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാവും. ഇപ്പം കർക്കിടക ചികിത്സ നമ്മുടെ ശരീരത്തിന് എടുക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ആഹാരക്രമങ്ങളിൽ കർക്കിടക കഞ്ഞി, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിലൂടെ, ആഹാരത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, ചൂടുവെള്ളം കൂടി കുടിക്കാൻ ശ്രമിക്കുക. എപ്പോഴും പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം പൊല്യൂട്ട് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പം എപ്പോൾ എവിടെ നിന്ന് കുടിച്ചാലും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, പിന്നെ അതേപോലെ ഈ ജീവിതശൈലിയിൽ പറഞ്ഞ ഈ മാറ്റങ്ങൾ, ഇതൊക്കെ വരുത്തി കഴിഞ്ഞാൽ തന്നെ കർക്കിടക ചികിത്സ പൂർണ്ണമാവും. ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ഇതൊക്കെ നമ്മളെ സഹായിക്കും.

പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ കർക്കിടകമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറേ മിഥ്യാധാരണകളുണ്ട്. അപ്പം അതിലൊന്നാണ് ഈ വർഷത്തിൽ ഒരിക്കൽ ഇത് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കർക്കിടകം എന്ന് പറഞ്ഞ ആ കാലത്തിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ആ കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ചികിത്സ നമ്മുടെ ബോഡിയെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം ഈ കാലം എപ്പോഴൊക്കെ വന്നാലും, അല്ലെങ്കിൽ അത്ര ഹെവി ആയിട്ടുള്ള ഒരു മഴക്കാലം വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അസ്വാസ്ഥ്യം വരിക എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ചികിത്സകളെല്ലാം എടുക്കാം. ഇത് കർക്കിടകത്തിൽ മാത്രമേ ചെയ്യാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. കർക്കിടക ചികിത്സ ശരീരത്തിന് ഒരു താൽക്കാലിക റീസെറ്റ് മാത്രമാണ് നൽകുന്നത്. ഇത് എപ്പോഴൊക്കെ നമുക്ക് ഈ റീസെറ്റ് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ഈ ചികിത്സ ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല, ഈ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫലപ്രദമാകണമെങ്കിൽ ബാക്കിയുള്ള മാസങ്ങളിലും നമ്മൾ കൃത്യമായിട്ടുള്ള ദിനചര്യയും അതനുസരിച്ചിട്ടുള്ള ആഹാരങ്ങളും ഒക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ കർക്കിടകത്തിൽ ചെയ്യാൻ പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ആ മാസം അത്രയുമാത്രം പ്രകൃതിയിലെ മാറ്റങ്ങളും ഉണ്ടായി നമ്മുടെ ശരീരത്തിന് അത് പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കർക്കിടകത്തിൽ അത്യാവശ്യമായിട്ട് ചെയ്യാൻ പറയുന്നത്. പിന്നെ മാത്രമല്ല, കർക്കിടകം കഴിഞ്ഞിട്ടുള്ള ചിങ്ങം തൊട്ടുള്ള അടുത്ത ഒരു വർഷത്തേക്ക് ഒരു റീസെറ്റ് പോലെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്ത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പം നിങ്ങൾ ചെയ്താലും ഇതൊരു ആയുർവേദ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോടെ മാത്രമേ ഈ ചികിത്സകളൊക്കെ നിങ്ങൾ ചെയ്യാവുള്ളൂ. പിന്നെ എല്ലാവർക്കും പഞ്ചകർമ്മം വേണം, അതായത് പഞ്ചകർമ്മം ചെയ്താലേ കർക്കിടക ചികിത്സ പൂർത്തിയാകുള്ളൂ എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതായത് പഞ്ചകർമ്മം എല്ലാവർക്കും ആവശ്യമില്ല. ശരീരത്തിലെ ദോഷങ്ങൾ അമിതമായിട്ട് അടിഞ്ഞുകൂടിയവർക്ക് മാത്രമേ ഈ പഞ്ചകർമ്മങ്ങൾ ശരിക്കും ചെയ്തിട്ട് കാര്യമുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. മറ്റുള്ളവർക്ക് ലളിതമായിട്ടുള്ള ബാഹ്യ ചികിത്സകളും പഥ്യങ്ങളും കൊണ്ടൊക്കെ തന്നെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ ഓർമ്മ വന്നത്. ഈ പഞ്ചകർമ്മം എന്ന് പറയുന്നത് ശരിക്കും ഈ എണ്ണ തിരുമുക, എണ്ണ തേക്കുക, മസാജ് ചെയ്യുക, ഉദ്വർത്തനം ചെയ്യുക, ധാര ചെയ്യുക, ഇതൊന്നും പഞ്ചകർമ്മമല്ല. പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ വമനം, വിരേചനം, വയറിളക്കുക, ഛർദ്ദിക്കുക, വസ്തി കൊടുക്കുക, നസ്യം ചെയ്യുക, ഇതൊക്കെയാണ് പഞ്ചകർമ്മത്തിൽ വരുന്നത്. അപ്പം ഈ തിരുമുന്നതും ധാര ചെയ്യുന്നതും ഒന്നും പഞ്ചകർമ്മമല്ല. അതൊക്കെ ശരിക്കും ശമന ചികിത്സകളാണ്. അതൊക്കെ കർക്കിടകത്തിൽ നമ്മൾ കൂടുതലും അതായിരിക്കും മെയിനായിട്ട് ചെയ്യുക മിക്ക പേഷ്യൻസിനും. പിന്നെ കഞ്ഞി കുടിച്ചാൽ മതി കർക്കിടക, അങ്ങനെയുണ്ട്. കർക്കിടകത്തിൽ ഞാൻ കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ, അപ്പം എൻ്റെ ആരോഗ്യം നിലനിൽക്കില്ല എന്നൊരു ചോദ്യമുണ്ട്. കർക്കിടകത്തിൽ കഞ്ഞി കുടിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായമാണ്, പക്ഷെ അത് മാത്രം പോരാന്നുള്ളതാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു, കർക്കിടകത്തിൽ വരുന്ന മൂന്ന് മെയിൻ ചേഞ്ചസ് ആണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. അതിൽ ഒരു ചേഞ്ച് മാത്രമാണ് ഈ അഗ്നിമാന്ദ്യം, അല്ലെങ്കിൽ കുറഞ്ഞ ജീർണാവസ്ഥ. കുറഞ്ഞ ജീർണശക്തി മാറണമെങ്കിൽ ഈ കഞ്ഞികുടി നമ്മളെ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് പ്രൂവനാണ്. പക്ഷെ കഞ്ഞി കുടിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള എണ്ണ തേച്ചുള്ള കുളി, കൃത്യമായ വിശ്രമം, ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നൊക്കെയുള്ളത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കർക്കിടക ചികിത്സയിൽ കർക്കിടക കഞ്ഞി കുടിച്ചാലുള്ള പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഈ കർക്കിടക ചികിത്സ ചെയ്ത് കഴിഞ്ഞ ഉടനെ എനിക്ക് എല്ലാ ശക്തിയും വീണ്ടും കിട്ടും, ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആവും, എനിക്കൊരു പുതിയ ആരോഗ്യം കിട്ടും. അങ്ങനെയല്ല, ഒരാഴ്ച കൊണ്ട് എല്ലാം ശരിയാവില്ല. ശരീരകോശങ്ങളിലെ മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. സാധാരണമായി ഒരു 7 ദിവസമോ 14 ദിവസമോ അല്ലെങ്കിൽ 21 ദിവസത്തെയൊക്കെ കൃത്യമായ തുടർച്ചയായ ചികിത്സാക്രമങ്ങളിലൂടെ മാത്രമേ ശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ ഫലപ്രാപ്തി കിട്ടുകയുള്ളൂ. എപ്പോഴും എന്നോട് ചോദിക്കും, പഞ്ചകർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്? എന്താ ബെനിഫിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും എത്രയോ മടങ്ങാണ് അത് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർക്കിടക ചികിത്സ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം. അത് ആ മാറ്റം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. കാരണം നിങ്ങളുടെ ആയുർവേദ ഡോക്ടർ നിങ്ങളുടെ പ്രകൃതിയും കണ്ടീഷനും ഒക്കെ അസസ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടാണ് ഒരു ട്രീറ്റ്മെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും എളുപ്പം രോഗം വരുന്നതിന് മുമ്പേ ചിലവ് കുറഞ്ഞ രീതിയിൽ രോഗം വരാതെ നമ്മുടെ ശരീരത്തെ മുൻകൂട്ടി സംരക്ഷിക്കുന്നതാണ്. ഈ കർക്കിടക ചികിത്സ നമ്മുടെ മെയിൻ ഉദ്ദേശവും അത് തന്നെയാണ്. ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഭക്ഷണക്രമത്തിലൂടെയും തൈലപ്രയോഗങ്ങളിലൂടെയും ശരീരത്തെ പ്രകൃതിയോട് ഇണക്കി നിർത്താൻ എല്ലാ വ്യക്തികളും ശ്രമിക്കേണ്ടതാണ്, തയ്യാറാകേണ്ടതുമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്വയം ചികിത്സ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. കാരണം കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ഇത് കർക്കിടകത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അതുവരെ കഴിക്കാത്ത ഒരു ഇല പോയി പറിച്ച് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇന്ന മസാജ് സെന്ററിൽ അല്ലെങ്കിൽ എൻ്റെ സലൂണിൽ പോയപ്പോൾ അവിടെ സ്പായിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്സ് ഉണ്ട്, അത് കർക്കിടകത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക. കാരണം എല്ലാത്തിനും നിങ്ങളുടെ ബോഡിക്ക് അത് ഉതകുന്നതായിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ചികിത്സകൾ ചെയ്ത് ആരോഗ്യം സംരക്ഷിച്ച് അടുത്തൊരു വർഷം നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
ഇത്ര

0: ഈ നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ജെ എസ് എസ് ദീപ്, ആയുർവേദ ഡോക്ടർ, മെഡിക്കൽ കോണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് റിസർച്ചർ അറ്റ് കേരള ആയുർവേദ ലിമിറ്റഡ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ

ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം ഇഷൽ പെയ്ത്ത്. മാപ്പിളപ്പാട്ട് കലാകാരൻ ഫൈസൽ കൻമനവുമായി സഫ CF നടത്തുന്ന അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം.
1: നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്ന് അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ഗാനരചയിതാവും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും മാപ്പിളകലാ ഫാക്കൽറ്റിയുമായ ഫൈസൽ കൻമനമാണ്. അദ്ദേഹത്തെ റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, സ്വാഗതം. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളുടെ രചനയുടെ ട്രഡീഷണൽ വഴിയിലേക്ക് അധികം ആരും കടന്നു വന്നിട്ടില്ല. ഇത്തരത്തിൽ രചനകൾ നടത്താനുള്ള പ്രചോദനം എന്തായിരുന്നു?
2: ആ പാട്ടുയാത്രയുടെ വഴിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ബാല്യത്തിലേക്ക് പോയി തിരിച്ചു വരേണ്ടി വരും. ബാല്യത്തിൽ ഒരുപാട് കലയുടെ കൗതുകങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിലൊരു തോടുണ്ട്. ആ തോടിൻ്റെ ചുറ്റും വയലും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അടുത്ത് ചൂണ്ടൽ ഇടുന്ന ഒരുപാട് ആളുകളെ വന്ന് നിൽക്കാറുണ്ട്. ഈ ചൂണ്ടലിടുന്ന ആളുകളിൽ പല ആളുകളും പിന്നെ അതിൻ്റെ രസത്തിന് വേണ്ടി പല പാട്ടുകളും പാടലുണ്ട്. ഇപ്പോൾ അതിനു മുമ്പ് യാത്രയുടെ തൊട്ട് മുമ്പ് നമ്മൾ താരാട്ടുപാട്ട് കേൾക്കുന്നുണ്ട്. ഈ നിരീക്ഷണങ്ങൾ, കേൾവികൾ, അതുപോലെ അനുഭവങ്ങളൊക്കെയാണ് നമ്മളെ പാട്ടിലേക്ക് കൊണ്ടെത്തിക്കുക. അതിലേക്ക് കടന്നെത്തിയ ചില പാട്ടിൻ്റെ ശകലങ്ങളിലൂടെ യാത്ര ചെയ്ത് അതിൻ്റെ ഉത്തരം പറയാം. ഇപ്പോൾ ഉമ്മൻ്റെ താരാട്ടാണ് നമുക്ക് മധുരമായിട്ട് കേൾക്കുന്ന ആദ്യത്തെ സംഗീതം. അതിൽ ഞാൻ ഉമ്മ പാടുന്ന കേട്ടതാണ്.

ഇങ്ങനെ വീണ്ടും ഒരാൾ പാടുമ്പോൾ മറ്റൊരു അന്താക്ഷരി പോലെ ഈ തോടിന്റെ വരമ്പത്ത് നിന്ന് പല പാട്ടുകളും കേൾക്കും. അതിൽ മറ്റൊരാൾ പാടുകയാണ്,

ഒക്കില്ല, ഞാൻ ചൂണ്ടലിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. എൻ്റെ പ്രായം ഒരു എൽ പി പ്രായമാണ്. ഇതൊക്കെ ഞാൻ ഈ പാട്ടിൻ്റെ പല ശകലങ്ങളും ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരാൾ പാടുന്ന പാട്ട് ഒരു ട്രഡീഷണൽ മോയിൻകുട്ടി വൈദ്യരുടെ ഒരു പാട്ടാണ്. തുടരമദ്ദളവും മുരശൊടുമാറുവ ഒറ്റകളും ബജയൊടു തുടികൾ തപ്പുകളും കൈമണി ധ്വനികൾ താശകളാൽ, ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ, പല തരത്തിലുള്ള പാട്ടുകൾ, പല രീതിയിലുള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ പാട്ടുകളുടെ പദങ്ങൾ, അതുപോലെ അതിൻ്റെ ഈണങ്ങൾ, അതിൻ്റെ പിന്നെ കോർവകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അതുപോലെ അനുഭവിക്കുന്നുണ്ട്. ഈ അനുഭവത്തിൽ നിന്ന് ഒരുപാട് കേട്ടത് മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളാണ്. മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളിൽ ആദ്യമായിട്ട് കലോത്സവത്തിൽ ചെന്ന് നിന്നിട്ട് കോഡ് നമ്പർ കിട്ടിയപ്പോൾ മൈക്കിൻ്റെ മുമ്പിൽ മർഹൂം മോയിൻകുട്ടി വൈദ്യരുടെ മാപ്പിള പാട്ടിൽ നിന്ന് ഏതാനും വരികൾ എന്ന് പറഞ്ഞ് ഞാൻ പാടിയൊരു പാട്ട്, പുറപ്പെട്ടുടൻ കിബിർ പൊങ്കിയെളുന്തലിബാസ് ചമൈന്ത് പുതുമാ കസബിട്ടുകൽ ബൈത്ത് ഹരീറുമുടുത്തിടവേ, ഇതുപോലുള്ള പദങ്ങളുള്ള പിന്നെ വ്യത്യസ്തമായ ഭാഷാപദങ്ങൾ.

വിശലുകളുള്ള പാട്ടുകൾ പാടി. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നു, എങ്ങനെയാണ് ഈ പാട്ടൊക്കെ എഴുതുന്നത്, ഭയങ്കര അസാധാരണമായിട്ടുള്ള കഴിവുള്ള ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള പാട്ട് എഴുതാൻ കഴിയുക എന്നാണ്. അങ്ങനെ ഒരുപാട് കവികൾ ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളുണ്ടായിരുന്നു. എൻ്റെ ചുറ്റുവട്ടത്തും കടായിക്കൽ കോയക്കുട്ടി സാഹിബ് തുടങ്ങി, പറവന്നൂർ മൊയ്തീൻ കുട്ടി സാഹിബ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കവികളുണ്ട്. ആ കവികളുടെയൊക്കെ പാട്ട് പദങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഒരു പ്ലസ് ടു കഴിഞ്ഞ് പ്രീ ഡിഗ്രി കാലഘട്ടമായപ്പോൾ ഞാൻ കുറേ പാട്ടുകൾ എഴുതാൻ ശ്രമിച്ചു. ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ട് ഞാൻ മറ്റു പാട്ടുകളൊക്കെ വായിച്ചത് കൊണ്ട് തന്നെ എങ്ങനെയാണ് മാപ്പിളപ്പാട്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആ പാട്ടിനെ കുറിച്ച് ഐഡിയ ഉള്ളതുകൊണ്ട് കിട്ടിയ പാട്ടുകൾ പലതും ഞാൻ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ഒരു സമയത്ത് ഞാനൊരു പാട്ട് എഴുതിയിട്ട് മൂസിം കുരിക്കൾ, മഞ്ചേരിയുള്ള മൂസിം കുരിക്കളെ കാണിക്കുകയാണ്. മിസ്സബുബിൻ ഉമേർ അള്ളാഹു എന്നുള്ള സ്വഹാബിയെ കുറിച്ചിട്ടുള്ള പാട്ടാണ്. ആ പാട്ടിപ്പോൾ ഭയങ്കര വൈറലാണ്. ആ പാട്ട് മൂസിം കുരുക്കളാണ് സംഗീതം ചെയ്തത്. അതിൻ്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന പാട്ടിൻ്റെ കുറച്ച് ഭാഗം ഞാൻ പാടിത്തരാം. തക്ബീറിന്തോനി പൊങ്കും മടർക്കള മുഹദിൻ്റെ തതി പെറ്റ തിരു തോഹ കുഫ്ർ നടുവിൽ തോക്കൈക്കാരൻ പിടിച്ചെടുത്ത അതിക്ഷണം ഇസ്ഹാബും

0: വെട്ടി, ഇങ്ങനെ തുടങ്ങുന്ന വരികളാണ്. ആ വരികള് മക്ക ബഹൂർ മിക്ക ഹക്കിലെ ദൃപ്പം ഭംഗി സമിക്കുക. ഇത് ഞാൻ പണ്ട് പാടിയ ചില പാട്ടിന്റെ നിരീക്ഷണങ്ങളോട് പൊരുത്തപ്പെടുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു പാട്ടാണ്,
1: ഹക്കാന കോന മറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായ് ഹാറേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകേ.
0: ഈ കാക്ക എന്നിങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ടല്ലോ, അതിനോടൊക്കെ ഉള്ള ഒരു കൗതുകം പണ്ട് തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പാട്ടിങ്ങനെ ഇതിനുള്ളിലുള്ള വരികൾ എങ്ങനെയാണ് ഇങ്ങനെ കോർത്തെടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ ആ കാ എൻ്റെ മനസ്സിൽ എപ്പോഴോ പതിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പാട്ടെഴുത്തുകാരനാവും എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഹക്കാന കോനമറാൽ നല്ല കായുടെ സമാനത മക്ക

0: ഇതിലൂടെയാണ് ഞാൻ ഈ മോയിൻകുട്ടി വൈദ്യർ എഴുതിയ സങ്കീർണമായ പല പദങ്ങളുടെ പാട്ടിലേക്കും ഞാൻ പ്രവേശിച്ചത്.
1: താങ്കൾ രചിച്ച മാപ്പിളപ്പാട്ടുകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഏതൊക്കെയാണ്?
0: എഴുതിയ പാട്ടുകളിൽ അധികവും ശ്രദ്ധിക്കപ്പെട്ടതാണ്. പാട്ടുകളുടെ എഴുത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പാട്ടിൻ്റെ പദങ്ങളും അതിൻ്റെ സംഗീതവും ആശയവും ഒരുപോലെ ആസ്വാദകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാവണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാട്ട് പാടിയില്ല, മക്ക ബഹൂർ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയല്ലോ. ഈ പാട്ടാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും ജനഹൃദയങ്ങളിലും ചുണ്ടുകളിൽ നിന്ന് ചുണ്ടുകളിലേക്ക് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. കലോത്സവങ്ങളിൽ നിന്നും എടുത്തു മാറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് ആയി കഴിഞ്ഞു. അതിന് ശേഷം എഴുതിയൊരു പാട്ടാണ് അസ്ഹാബുൽ കൗഫ് എന്ന ഖുർആനിൽ പറയുന്ന ഗുഹാവാസികളുടെ ചരിത്രം. അതിൻ്റെ സംഗീതവും മൂസിൻ ഗുരുക്കളാണ് നിർവഹിച്ചത്. അതെങ്ങനെയാണ്, കുറച്ച് ചടുലമായിട്ടുള്ളൊരു രീതിയിലാണ്. മറ്റേത് മെലഡി ആയിട്ടാണ് നമ്മൾ മക്ക വഹൂർ കേട്ടത്. അപ്പോൾ മെലഡിയിൽ പാടിയാലും ചടുലതയിൽ പാടിയാലും മാപ്പിളപ്പാട്ടിന് ഒന്നാം സ്ഥാനമൊക്കെ കിട്ടും, ജനം സ്വീകരിക്കുകയും ചെയ്യും. അതെങ്ങനെയായിരുന്നു? വല്ലാഹി കഥയുടെ പൊരുളുരത്തതിശയ മൊഴികളിൽ ചിതമതിലന്നാളിൽ വിലായത്തിൻ ചരിതം രുചിരം ചേർന്നാനേ അത് ഫുർഖാനിൽ വളർപ്പെറ്റ കവനമിൽ അതിമിക പദവിയിൽ മതിരകമതു കൊതി മനുജരിൽ നിജമത് വിള്ളുന്നേ കിസ ചൊല്ലുന്നേ ഹിതം ഗുഹരം അകപ്പെട്ടതിലുൾ നിദ്ദിരമഹതിൽ പൂണ്ടവരിൽ വിഘടനമലിക്കവൻ കഠിനമം വിധം വാണു ഇരുളിൻ്റെ ഇരുൾ പാകി അതിക്രൂരം നരർക്കേണു വലിയോനെ പാടേ മറന്നേ കൊടും പാപം പൂണ്ട് നടന്നേ. അതൊരു ശ്രദ്ധേയമായ പാട്ടാണ്. അതുപോലെ തന്നെ ഒത്തിരി പാട്ടുകളുണ്ട്. ഇപ്പോൾ
2: മുറുസലിൽ നബി മൂസ മുസമ്മിലോ

0: മാപ്പിളപ്പാട്ടുകളുടെ വരികളും അതുപോലെ ഈണവും പദക്കോർവയും ഒക്കെ മനുഷ്യൻ്റെ ആസ്വാദനത്തിന് ഉതകുമായി മാറായിരിക്കണം. അതായത് ഇപ്പോൾ ഖുർആനിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൽകാരിയത്തും അൽകാരി ഒമാ അദ്രാക്കം അൽകാരി യൗമ യകൂനു നാസു കൽഫറാശിൽ മബ്സൂസ്. ഇത് ഒരു ഇതിന് നമ്മളെ ചെവിക്ക് ഡിസ്റ്റർബൻസ് വരുന്നില്ല. അതുപോലെ ഇപ്പോൾ നിനവിൻ്റെ കായലിൽ നിലയില്ല കായലിൽ കനവിൻ്റെ ചന്ദന കളിയോടം, അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് വരുന്നില്ല. അതുപോലെ മക്കയിൽ നിന്നു വന്ന മന്ദമാരുതൻ മരതക കുന്നിറങ്ങി മണിമുകിൽ പടവിറങ്ങി, മക്കയിൽ നിന്നു വന്ന മന്ദമാരുതൻ, ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഇല്ലാതായിരിക്കണം പാട്ടുകൾ ഉണ്ടാവേണ്ടത്. കേട്ട് നോക്കിയാൽ നമുക്ക് ഇപ്പോൾ വല്ലാഹി പറഞ്ഞില്ലേ, വല്ലാഹി കഥയുടെ പൊരുളൊരു തതിശയ മൊഴികളിൽ ചിതമതിൽ അന്നാളിൽ, നമ്മുടെ ഒരു കല്ല് ഉയർന്നു നിൽക്കുകയും ഒരു പദം ഉയർന്നു നിന്ന് നമ്മുടെ ശബ്ദത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ആളുകളുടെ കേൾവിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യാത്ത രീതിയിലാണ് പാട്ടുകൾ കുറക്കേണ്ടത്. മാപ്പിളപ്പാട്ടുകൾ കുറക്കേണ്ടത് അതിൻ്റെ ലക്ഷണശാസ്ത്രമുണ്ട്. അതിൽ അതിൻ്റെ പ്രാസങ്ങൾ പാലിക്കണം, അതിൻ്റെ വൃത്തം പാലിക്കണം. വൃത്തത്തിനാണ് ഇശൽ എന്ന് പറയുക. അതുപോലെ അതിൻ്റെ ഈണം അതിനോട് യോജിച്ചതായിരിക്കണം. അത് ഒരു സങ്കടമാണെങ്കിൽ സങ്കടത്തിൻ്റെ ഈണമാണ് വരേണ്ടത്. വളരെ അർത്ഥവത്തായിരിക്കണം പാട്ടുകൾ നമ്മൾ രചിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആളുകളത് തീർച്ചയായിട്ടും സ്വീകരിക്കും.
1: മറ്റു പാട്ടുകളിൽ നിന്നും മാപ്പിളപ്പാട്ടിൻ്റെ വ്യത്യസ്തതയും സ്വീകാര്യതയും എന്താണ്?
0: പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടുകളെ തിരിച്ചറിയാൻ വലിയ എളുപ്പമുണ്ട്. അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ അറബികൾ ഇവിടെ വന്ന് കച്ചവടത്തിലും അതുപോലെ ജീവിതത്തിലൊക്കെ ഇടപഴകിയോട് കൂടിക്ക് മലയാളികളായിട്ടുള്ള മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും അവിടുത്തെ തമിഴനും അവിടുത്തെ അറബികളും ഒക്കെ അവിടെയുള്ള സംഗീത ശാഖകൾ അതറിയാതെ ലയിച്ചുപോയി. ഈ ലയത്തിൽ നിന്ന് ഒക്കെ ഡിഫറെൻ്റാണ്, പാട്ടുകളൊക്കെ ഡിഫറെൻ്റാണെന്നുണ്ടെങ്കിലും അതൊന്നും അല്ലാത്തൊരു ശാഖയായിട്ട് മാപ്പിളപ്പാട്ട് രൂപപ്പെട്ട് വരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നു പോലെ, ഇതേ വൃത്തത്തിൽ മാപ്പിളപ്പാട്ടുണ്ട്. പൂമകളാണേ ഹുസൈനുൽ ജമാൽ പുന്നാരത്താളം മികന്തേ ബിവി, ഇതതിൻ്റെ ഈണത്തിലേക്ക് വരുമ്പോൾ മാപ്പിളപ്പാട്ടിനെ വേഗം തിരിച്ചറിയും. അതിൻ്റെ പദങ്ങളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വരും. അതിൻ്റെ ഇശലിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വരും. കേൾക്കുക, പൂമ

0: അതേ താളത്തിലെ എന്തുവാടാ മാവേലി നാട്. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നു പോലെ. പക്ഷെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയും മാപ്പിള പാട്ട് ഏതാണ്, അതിൻ്റെ മാപ്പിള പദങ്ങൾ ഏതാണ്, അത് മലയാള പദങ്ങൾ ഏതാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആശയങ്ങൾ വെച്ചിട്ട് മാപ്പിള പാട്ടിനെ പിടിച്ചെടുക്കാൻ കഴിയില്ല. ആശയങ്ങൾ പല തരത്തിലുള്ള ആശയങ്ങൾ, ലോകത്ത് പ്രപഞ്ചത്തിലുള്ള എല്ലാ ആശയങ്ങളെ കുറിച്ചും മാപ്പിളപ്പാട്ടിന് എഴുതാനുള്ള അനുവാദമുണ്ട്. പ്രപഞ്ചത്തിലുള്ള എന്തിനെ കുറിച്ച് എഴുതാനുള്ള, ഇപ്പോൾ രാമായണത്തിലെ പാട്ടുകളുണ്ട്, പിന്നെ രണ്ട് രാമായണമുണ്ട്. ഇപ്പോൾ ഓയങ്കരുവാരെ കൊണ്ട് എഴുതിയ രാമായണ പാട്ടുണ്ട്, അതുപോലെ പണ്ടിറങ്ങിയ ആൾ എഴുതിയത് ആരാണെന്നറിയപ്പെടാത്ത ഒരു രാമായണമുണ്ട്. അതിലൊക്കെ പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ ഇശലിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള പാട്ടുകളാണ്, ഇങ്ങനെയാണ് നമുക്ക് മാപ്പിളപ്പാട്ടിനെ തിരിച്ചറിയാൻ കഴിയുക. ഇശലുകളിൽ നിന്ന്, അത് ഈണങ്ങളിൽ നിന്ന്, ഈണങ്ങളാണ് പെട്ടെന്ന് കേച്ചുക. പിന്നെ നമുക്കതിൻ്റെ പദങ്ങൾ, മുഞ്ച്, അതുപോലെ തക്കാരം, അതുപോലെ ഭംഗീസം, പിരിശം, അങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ട്. മുഞ്ച് എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള, അതിനപ്പുറം വേറൊരു സാധനം നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. പിരിശം തന്നെ സ്നേഹമാണ്. ഹുബ്ബ്, ഇങ്ങനെ അറബിയും മലയാളവും തമിഴൊക്കെ ഇങ്ങനെ കോറോ കോർത്തെടുത്തിട്ട് ഒരു മാല പോലെ ഇങ്ങനെ ചേർത്ത് വെക്കുന്നതാണ് മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ജനകീയത, സ്വീകാര്യത എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ട് ഇന്ന് ഇലക്ഷനിൽ, അതുപോലെ പിന്നെ മരുന്ന് കച്ചവടത്തിന്, ബിസിനസ്സുകൾക്ക്, ഫുട്ബോളിന്, ഇനി തൊട്ടുവെക്കാത്ത ഏരിയകളില്ലാത്ത രീതിയിൽ മാപ്പിളപ്പാട്ടിനെ സ്വീകരിച്ചു. അക്കാര്യത്തിൽ അതാണ് നമുക്ക് പറയാനുള്ളത്.
1: മനുഷ്യ സൗഹൃദം.

0: പാട്ടുകൾ രചിച്ചിട്ടുണ്ടോ?
1: കവികളായ കവികളൊക്കെ മനുഷ്യ സൗഹൃദമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ, സൗഹാർദ്ദ പാട്ടുകൾ രചിച്ചിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ. അതിൽ ഞാൻ എഴുതിയ പാട്ടുകളിലെ മഹാകവി അക്കിത്തം സൈൻ ചെയ്തെന്ന ഒരു പാട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ നമ്മുടെ FM മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയാ?
2: പടച്ചവന്റെ പടപ്പുകളുടെ പിടപ്പറിയിക്കാൻ പടപ്പ

0: അല്ല ചൊരിന്തുള്ള മികന്ത ബുദ്ധി, സ്വബർ വിട്ട് മുറിക്കല്ലേ വിശുദ്ധ ഖ്യാതി.
1: ഇത്തരം പാട്ടുകള് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിപ്പോ നമ്മളെ സമയത്തിനനുസരിച്ച് ഈ ഒരു പാട്ട് ഉദാഹരണമായിട്ട് വെക്കുകയാണ്.
2: സാർ ആദ്യമായി കേട്ട മാപ്പിളപ്പാട്ട് ഏതാണ്?
1: ഒരുപാട് പാട്ടുകൾ കേട്ടതില് ഞാനിങ്ങനെ കോൽക്കളി കളിക്കുന്ന ഒരു കല്യാണ വീട്ടില് കളിക്കുമ്പോൾ, നമ്മളിപ്പോൾ കൊച്ചിയിലാണ് ഇരിക്കുന്നത്, അപ്പോൾ കൊച്ചി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണത്. അത് കോൽക്കളിയിലിങ്ങനെ പാട്ടിന് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള കോൽക്കളിയുണ്ട്, അതുപോലെ താളത്തിന് പ്രാമുഖ്യം, എല്ലാറ്റിനും താളുണ്ടെങ്കിലും ഈ കോൽക്കളി ഭയങ്കര പാട്ടുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള. അപ്പോൾ ഈ പുരണ്ടത്താണി ഹംസക്ക എന്ന് പറയുന്ന ഒരാളുണ്ട്, ഈ പാട്ടിലും ഹാർമോണിയം വായിച്ചുകൊണ്ട് പാടുന്ന പാട്ടുകളുണ്ടാവും, പക്ഷേ ഹാർമോണിയം വേണ്ടാത്ത ചില ശബ്ദങ്ങളുണ്ടാവും. ആ ഇപ്പോൾ ശബ്ദത്തിലേക്ക് ഹാർമോണിയത്തെ ലയിപ്പിക്കുന്ന പോലെ നമ്മൾ നോസും ശബ്ദവും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള പാട്ടുകൾ അങ്ങനെ പാടുന്ന ഒരാളുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ആകർഷിച്ചു. ഒരു സ്ത്രീയെ വർണ്ണിക്കുന്നതാണ്.

ഇതൊരു ഭയങ്കര ഈണം, പിന്നെ നാടൻ പദങ്ങളൊക്കെ വെച്ചിട്ടുള്ള പാട്ടാണ്. അത് അതോടെ കൂടി തന്നെ എനിക്ക് എന്നെ ആകർഷിച്ച മറ്റൊരു പാട്ടാണ് പൂങ്കാവനമേ ദുനിയാവ്, ഇത് പുതുമ നിറഞ്ഞൊരു ദുനിയാവ്, ശാശ്വതമല്ലീ ദുനിയാവ് ഇത്. ഇങ്ങനെ തുടങ്ങുന്ന കുറച്ച് പാട്ടുകളാണ് കേട്ട്. പിന്നെ അതുപോലെ

0: ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്, ഇങ്ങനെ അതിൻ്റെ ശകലങ്ങളിലൊക്കെ മാപ്പിളപ്പാട്ടിൻ്റെ അംശങ്ങൾ ചേർന്ന്, എന്നാൽ നമ്മുടെ നാടിൻ്റെ അംശങ്ങൾ ചേർന്ന് നമുക്ക് സ്നേഹം എങ്ങനെ നാടിനെ സ്നേഹിക്കണം എന്നൊക്കെ വിളിച്ചോതുന്ന കുറേ പാട്ടുകൾ. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ നമ്മുടെ മനസ്സിലിങ്ങനെ ആ എല്ലാ അംശം നിറഞ്ഞ് ഒരു മാപ്പിളപ്പാട്ടുകളും മറ്റു പാട്ടുകളൊക്കെ എഴുതാൻ കഴിയുന്നത്.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇശൽ പെയ്ത്ത്, പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരൻ ഫൈസൽ കൺമനവുമായി സഫ സി എഫ് നടത്തിയ റേഡിയോ അഭിമുഖത്തിന്റെ 1-ാം ഭാഗം. ഈ അഭിമുഖത്തിന്റെ 2-ാം ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കേൾക്കാം.

പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോണ്ടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

20 ഡിഗ്രിയിൽ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടായതിനാൽ അവന്റെ മൂക്കിൽ നിന്നും രക്തമൊഴുകാൻ ആരംഭിച്ചു. മൊണ്ടാനിയിലെ ശൈത്യം അതിഭീകരമാണ്. തണുപ്പ് മാംസത്തിൽ കൂടി അരിച്ചിറങ്ങി എല്ലു പൊടിക്കുന്നതായി തോന്നും. ഊടുവഴികളിലൂടെ ഓടിയോടി അവൻ ഗ്രാമപ്രദേശത്തെത്തി. ഐസ് മൂടിയ നദിക്കരയിൽ കിടന്നിരുന്ന മ്ലാവുകൾ അവൻ കാലുതെറ്റി അവരുടെ അടുത്തേക്ക് തെറിച്ചു വീണിട്ടും അനക്കമൊന്നുമില്ലാതെ നിർവികാരരായി കിടന്നു. കണ്ണെത്താ ദൂരത്തോളം മഞ്ഞുമൂടിയ മലകൾ മാത്രമാണുള്ളത്. ചിലയിടത്തായി ഒറ്റപ്പെട്ട വീടുകളും. ലോകം പണിതുകൊണ്ടിരിക്കുന്ന ശില്പിയുടെ കയ്യിൽ നിന്നും പെയിന്റ് പാട്ട തട്ടിക്കമന്ന് അത് മുഴുവൻ മൊണ്ടാന എന്ന പ്രദേശത്ത് വീണതുപോലെ. എല്ലാം മഞ്ഞിൽ പൊതിഞ്ഞു വെള്ളനിറത്തിൽ മാത്രം. ഓടിക്കിതച്ചു വീട്ടിൽ കയറിയ അവൻ ഭാര്യയെയും കുട്ടിയെയും വിളിച്ചിഴച്ച് ബേസ്മെന്റിൽ ഇരുട്ടത്ത് ഒരു പഴയ ചാക്ക് പുതച്ചിരുന്നു. വീടിന്റെ പുറത്തു കാലടി ശബ്ദങ്ങൾ കൂടിക്കൂടി വന്നു. ഒരു നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള ആ ദ്രവിച്ച വീട് എപ്പോൾ വേണമെങ്കിലും നിലംപരിശാകാമെന്ന നിലയിലാണ് നിന്നിരുന്നത്. മഞ്ഞിൻ കട്ടകൾ കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച് പോലീസുകാർ ഭ്രാന്തരെ പോലെ അവിടമാകെ ചുറ്റിക്കറങ്ങി. പോലീസുകാരുടെ ബൂട്ട്സിനു കീഴിൽ മഞ്ഞത്ത് ചരിഞ്ഞു വീണ ഡാഫഡിൽ പൂവുകൾ ഞെരിഞ്ഞമർന്നു. ഭയം എന്നത് അവനൊരു പുതിയ വികാരമല്ലെങ്കിലും ഓരോ തവണ ഭയം നേരിടുമ്പോഴും അവന്റെ ഉള്ള് തണുത്തു വിറച്ചു. ഉള്ളിലെ ആ തണുപ്പിൽ അവൻ അവന്റെ അസ്തിത്വത്തെ വെറുത്തു. സ്വയം സ്നേഹിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവനൊരു മനുഷ്യൻ പോലുമല്ലെന്നും ഒരു വികാരത്തിനും അവൻ അർഹനല്ലെന്നും അവനെ സമൂഹം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഔദാര്യത്തിന്റെ പുറത്തല്ലാതെ സ്നേഹം എന്നൊരു വികാരം നിലനിൽപ്പുണ്ടോ എന്ന് പോലും അവൻ പലപ്പോഴും സംശയിച്ചിരുന്നു. വീടിന്റെ ബേസ്മെന്റിൽ അവർ മൂന്നു പേരും ഭയന്നു വിറച്ച് അന്യോന്യം മുറുകെ വരിഞ്ഞിരുന്നു. അവന്റെ 6 വയസ്സുള്ള കുട്ടി അതിന്റെ പൊട്ടിയ നഖങ്ങൾ ഉപയോഗിച്ച് പരമാവധി അവന്റെ മുഷിഞ്ഞു കീറിയ കോട്ടിൽ അള്ളിപ്പിടിച്ചിരുന്നു. പോലീസുകാർ അവസാനത്തെ വാർണിംഗും കൊടുത്തതിനു ശേഷം അവരുടെ കതകിന്റെ പൂട്ട് വെടിവച്ച് തുറന്നു. വെടിയൊച്ച കേൾക്കാതിരിക്കാൻ അവൻ കുട്ടിയുടെ ചെവി രണ്ടും പൊത്തി. വെടിയൊച്ചയിൽ നെഞ്ചൊന്ന് നിന്നുപോയെങ്കിലും അവൻ ആ കതക് ഭാഗ്യമുള്ളതായി തോന്നി. കംബോഡിയൻ പട്ടാളക്കാർ വെടിയുണ്ട ലാഭിക്കാൻ അവന്റെ അപ്പനെ കോടാലി കൊണ്ട് വെട്ടിയായിരുന്നു കൊന്നത്. അതും 100-ൽ വെട്ടുകൾ. അടിമകളുടെ മരണത്തിന് അന്തസ് കിട്ടണമെന്നില്ല. അവർ മാനസികമായി സ്വയം പട്ടിയോ പൂച്ചയോ ആയി എന്നോ രൂപാന്തരം പ്രാപിച്ചിരിക്കണം. എരക്കാതെ എന്തെങ്കിലും കിട്ടിയ ഓർമ്മ പോലും അവർക്കുണ്ടാകില്ല. എരക്കാതെ കിട്ടുന്നത് ആകെ അവർക്ക് ജനനവും മരണവുമാണ്. അവന്റെ പിൻതലമുറക്കാർ ഫ്രഞ്ച് അധീനതയിലുള്ള കംബോഡിയയിൽ ആണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ഫ്രഞ്ച് സായിപ്പിന് അവന്റെ മുത്തശ്ശിയിൽ കമ്പം തോന്നിയപ്പോൾ ഉണ്ടായതാണ് അവന്റെ അപ്പൻ. ഗർഭം മുത്തശ്ശി ഇരക്കാതെ തന്നെ കിട്ടിയതായിരുന്നു. അങ്ങനെ അവനും അവന്റെ അപ്പനുമെല്ലാം കംബോഡിയൻ ശരീരഘടനയിൽ നീലക്കണ്ണുള്ളവരായി. നാട്ടുകാർ മുഴുവൻ പിതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ദൈവം കൊടുത്ത കണ്ണുകൾ പോലെ. സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. പാരതന്ത്രത്തിൽ എങ്ങനെയാണ് അവനവൻ ആരാണെന്ന് തിരിച്ചറിയുന്നത്? നട്ടല് വളച്ച് ജീവിക്കേണ്ട അവസ്ഥയിൽ അഭിമാനബോധമെല്ലാം ഏതോ പുഴയിൽ ഒഴുക്കിയതുപോലെയാണ്. ആ പുഴയിൽ തിരിച്ചറിയാനോ എണ്ണിത്തീർക്കാനോ പറ്റാത്ത വിധം ശവങ്ങൾ പണ്ടേക്ക് പണ്ടേ അടിഞ്ഞിട്ടുണ്ട്. അവന്റെ മുത്തശ്ശിയെ പോലെയുള്ള സുന്ദരികളുടെ ശവങ്ങൾ പ്രത്യേകിച്ചും അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്തിനു വേണ്ടിയെന്നോ ഏതിനു വേണ്ടിയെന്നോ ജീവിച്ചതെന്നറിയാതെ ആത്മാഭിമാനം ചവിട്ടി അരയ്ക്കപ്പെട്ടു പട്ടിയേക്കാൾ കഷ്ടമായി ചത്ത മനുഷ്യർ. 2 മുറികൾ മാത്രമുള്ള ഒരു ചെറിയ വീടായിരുന്നു അത്. കീറി മുറിഞ്ഞ ഒരു പഴയ സോഫ മാത്രമായിരുന്നു ആദ്യത്തെ മുറിയിലുണ്ടായിരുന്നത്. അടുക്കളയിൽ പാതി അരിഞ്ഞുവെച്ച ഒരു കിടങ്ങും. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വീടിന്റെ ദാരിദ്ര്യം മനസ്സിലാകുമായിരുന്നു. ഭിത്തിയിൽ നിറമങ്ങിയ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിലുണ്ടായിരുന്ന മനുഷ്യരുടെ പതിഞ്ഞ മൂക്കും വലിയ നെറ്റിയും ചെറിയ കണ്ണുകളും ഇരുണ്ട നിറവും കണ്ടപ്പോൾ തന്നെ പോലീസുകാർ പറഞ്ഞു, ഇതുപോലെയുള്ള കംബോഡിയൻ പട്ടികൾ എന്ന് അമേരിക്കയിൽ വന്നു, അന്ന് തൊട്ടാണ് നമ്മൾ കൂടി നശിച്ചു തുടങ്ങിയത്. ഇങ്ങനെയുള്ളവരെയൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത ഭരണകൂടത്തെ പറഞ്ഞാൽ മതിയല്ലോ. വെറുപ്പിന്റെ കൊടിമുനയിൽ ആ പാതി ദ്രവിച്ച ഫോട്ടോ അതിലൊരു പോലീസുകാരൻ തോക്കിന്റെ അറ്റം കൊണ്ട് തട്ടി താഴേക്കിട്ടു. ആ വീടിന്റെ ഇരുണ്ടതും ജീർണിച്ചതുമായ അന്തരീക്ഷം അമേരിക്കൻ പോലീസുകാർക്ക് അറപ്പുളവാക്കി. അവർ അവരുടെ ദേഹം അവിടെയെങ്ങും തന്നെ തൊടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എത്രയും പെട്ടെന്ന് അവനെ പിടിക്കുകയാണെങ്കിൽ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് അതിൽ ഏറ്റവും പ്രായം കൂടിയ പോലീസുകാരൻ പറഞ്ഞു. മുഷിഞ്ഞ മണം സഹിക്കവയ്യാതെ അതിലൊരു പോലീസുകാരൻ ആ വീടിന്റെ നടുക്ക് തന്നെ കാർക്കിച്ചു തുപ്പി. കൈമർ റോജിന്റെ ഭരണം കംബോഡിയയിൽ വന്നപ്പോൾ അയാൾ എല്ലാവരെയും അടിമകളാക്കി. നഗരങ്ങളിലുള്ളവരെ കാൽനടയായി ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയി. കാൽനടയുടെ ഇടയിൽ വെള്ളവും ഭക്ഷണവും കിട്ടാതെ പലരും പിടഞ്ഞു വീണു മരിച്ചു. ശവങ്ങൾ കാലുകൊണ്ട് തൊഴിച്ച് വഴിയുടെ അരികിലേക്കിട്ട് പട്ടാളക്കാർ ബാക്കിയുള്ളവരെ അടിച്ചും ചവിട്ടിയും മുന്നോട്ട് നടത്തി.

അപ്പോൾ മരിച്ചു വീണവരായിരുന്നു ഏറ്റവും ഭാഗ്യവാന്മാർ. വരാനുള്ള കഷ്ടപ്പാടിനെ അവർ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. അവനെ വളർത്തിയ മുത്തശ്ശി അങ്ങനെ പിടഞ്ഞു മരിച്ചപ്പോൾ അവൻ നെഞ്ചുപൊട്ടി നിലവിളിച്ചു. പിൽക്കാലത്ത് അവർ അപ്പോൾ മരിച്ചത് എത്രയോ ഭാഗ്യമായി എന്നവന് എണ്ണിയാൽ തീരാത്ത വട്ടം തോന്നിയിട്ടുണ്ട്. ഗ്രാമത്തിലെത്തി അവരെ ഭരണകൂടം ഒരേപോലെ മുടിവെട്ടിച്ചു, ഒരേപോലത്തെ വേഷമണിയിച്ചു, ഒരേപോലത്തെ അടിമകളെ വാർത്തെടുക്കാനായിരിക്കാം അവർ അങ്ങനെ ചെയ്തത്. അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. ഒരേപോലത്തെ ശാരീരിക പീഡനങ്ങൾ, ഒരേപോലത്തെ മരണങ്ങൾ, ഒരേ ശവക്കുഴികൾ, എല്ലാം അടിമകൾക്ക് ഒന്നു തന്നെയായിരുന്നു. നെൽപ്പാടങ്ങളിൽ രാപ്പകലോളം അവരെ പണിയിപ്പിച്ചിട്ട് ബലഹീനരെയും രോഗികളെയും കൂട്ടത്തോടെ കൊന്നു തള്ളി. ഒരു വശത്ത് പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടം, മറുവശത്ത് കണ്ണത്താ ദൂരത്തോളം ശവപ്പറമ്പ്. കാറ്റുപോലും നെൽപ്പാടങ്ങളിൽ നിന്ന് ശവപ്പാടങ്ങളിലേക്ക് പോകുമ്പോൾ വരണ്ടുണങ്ങിപ്പോയിരുന്നു. പുഴുക്കൾ രണ്ടിടത്തും ആഘോഷമായി ജീവിച്ചു. ഭരണകൂടം വിചാരിച്ചതുപോലെ അവിടെ നെല്ലുൽപ്പാദിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അടിമകളുടെ ടെന്റിൽ വെറും നിലത്ത് മണ്ണിൽ ചെവി വെച്ച് കിടക്കുമ്പോൾ കൂട്ടിയിട്ട് കുഴിച്ചിട്ട ശവശരീരങ്ങൾ പറയുവാൻ ബാക്കി വെച്ച കാര്യങ്ങൾ അവനോട് രഹസ്യമായി വന്ന് പറയുന്നതുപോലെ അവന് തോന്നിയിരുന്നു. ശവപ്പറമ്പുകളിൽ മഴ പെയ്യാൻ മടിച്ചു നിന്നു. അത്യുഷ്ണം വരണ്ട നിലങ്ങളെ വിണ്ടതാക്കി. ശവക്കാറ്റേറ്റ് നദികൾ വറ്റിത്തുടങ്ങി. കണ്ടൽക്കാടുകൾ ഉണങ്ങി വരണ്ടു. കംബോഡിയൻ ഭൂമി പച്ച നിറത്തിൽ നിന്നും തവിട്ടുനിറത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചു. നേരെ ചൊവ്വെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അടിമകളുടെ ഇടയിൽ മലേറിയയും കോളറയും പടർന്നു പിടിച്ചു. നടക്കാൻ പോലും ജീവനില്ലാത്ത രോഗികളെ തോക്കിന്റെ പാത്തി കൊണ്ടടിച്ച് പാതി ജീവനാക്കി വലിയ കുഴികളിൽ കുഴിച്ചിട്ടു. ശവക്കുഴികളിൽ കിടന്ന് വായിലും മൂക്കിലും മണ്ണ് കയറി ശ്വാസനാളങ്ങളിൽ മണ്ണ് വെപ്രാളപ്പെട്ട് വലിച്ചു കയറ്റി അവർ ചത്തു. അങ്ങനെയുള്ളവരെ വെടിവെച്ചു കൊന്ന് വെടിയുണ്ടകൾ പാഴാക്കാൻ പട്ടാളക്കാർ തയ്യാറായിരുന്നില്ല. ക്യാമ്പിലുള്ള കുട്ടികളെ മുഴുവൻ പട്ടാളക്കാർ തന്തയില്ലാത്തവർ എന്ന ഒറ്റ പേരിലാണ് വിളിച്ചിരുന്നത്. സ്വയം ആരെന്നറിയാതെ മരണത്തിന്റെ വാതിക്കൽ നിൽക്കുന്നവർക്ക് എന്തിനാണ് പല പേരുകൾ? കാലമൊരിക്കലും ഒരേ കഷ്ടപ്പാട് ആർക്കും ഒരുപാട് നാൾ കൊടുക്കില്ല. വിയറ്റ്നാമീസ് ട്രൂപ്പുകൾ കംബോഡിയയെ ആക്രമിച്ചപ്പോൾ ഒരുപാട് കംബോഡിയൻ പൌരന്മാരെ അമേരിക്കക്കാർ അഭയാർത്ഥികളായി അമേരിക്കയിൽ കൊണ്ടുപോയി. അമേരിക്കൻ റെസ്ക്യൂ ക്യാമ്പിലെത്തുമ്പോൾ അവന് ബോധമുണ്ടായിരുന്നില്ല. അവന്റെ പെങ്ങളും അമ്മയും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. കംബോഡിയൻ പട്ടാളക്കാർ ഒരുപാട് വട്ടം അവരുടെ നെഞ്ചും ബാക്കി ഭാഗങ്ങളും ഉപയോഗിച്ച് ചണ്ടി പോലെയാക്കിയതിനാൽ അവന്റെ അമ്മയുടെ മുഖം ഉയർന്നതേയില്ല. പക്ഷേ പെങ്ങളുടെ മുഖത്ത് തീയുടെ കനൽ അവന് കാണാൻ സാധിച്ചു. വീണുപോയ ഇടത്തു തന്നെ കിടന്നു പോകാൻ അവൾക്ക് സൗകര്യമില്ലെന്ന് അവളുടെ മുഖം അലർന്നുണ്ടായിരുന്നു. അമേരിക്കൻ മണ്ണിൽ കാലുകുത്തിയപ്പോൾ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കണ്ട് അവൻ വാ പൊളിച്ചു നിന്നു. എവിടെ നോക്കിയാലും വില കൂടിയ കാറുകളും ആഡംബര ജീവിതവും. അമേരിക്കൻ ശൌചാലയത്തിന്റെ വൃത്തി പോലും അവൻ താമസിച്ചിരുന്ന ക്യാമ്പിന് ഉണ്ടായിരുന്നില്ല. ദൈവം മനുഷ്യരുടെ ഇടയിൽ നല്ല പോലെ പക്ഷാഭേദം കാണിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ ഉണ്ടാകാതെയിരുന്നില്ല. സ്വാതന്ത്ര്യത്തിന്റെ കാറ്റ് മുഖത്തടിച്ചപ്പോൾ അവൻ വേറൊരു ജന്മം കൈവരിച്ചതുപോലെ തോന്നി. അവൻ സന്തോഷിച്ചു, ചിരിക്കാൻ ആരംഭിച്ചു. ചിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് തിരിച്ചറിഞ്ഞ കുറച്ചു നാളുകളായിരുന്നു അത്. ചെറിയ ഇടവേളയ്ക്കു ശേഷം യാഥാർത്ഥ്യം പിന്നെയും തലപൊക്കാൻ ആരംഭിച്ചു. പതിയെ പതിയെ ദാരിദ്ര്യത്തിന്റെ ഇത്തിൽ ചെടി അവനിൽ വേരോടിച്ചു തുടങ്ങി. ഇംഗ്ലീഷ് ഭാഷ ഒട്ടും തന്നെ അറിയാത്തതിനാൽ പല ജോലികളിൽ നിന്നും അവനെ പിരിച്ചുവിട്ടു. മാളുകളുടെ ശൌചാലയം കഴുകുന്ന ജോലിയാണ് അവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്യുന്നത്. ഭാഗ്യത്തിന് അവിടെ ഇംഗ്ലീഷ് ഭാഷയുടെ ആവശ്യമില്ല എന്നോർത്ത് അവൻ സമാധാനിക്കാറുണ്ടായിരുന്നു. അവന് കിട്ടിയിരുന്ന ചെറിയ ശമ്പളത്തിൽ നിന്നും കുടുംബം പോറ്റാൻ നന്നേ കഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അവൻ വാടക കൊടുത്തിട്ട്. ഉടമസ്ഥൻ സായിപ്പിന്റെ തന്തയ്ക്ക് വിളികേട്ട് അവൻ ഏകദേശം മരവിച്ചുപോയിരുന്നു. എത്ര ദാരിദ്ര്യമായാലും അവൻ അമേരിക്കയെ ഒരുപാട് സ്നേഹിച്ചു. ജീവഭയമില്ലാതെ ജീവിക്കുന്നതിന്റെ വില അവനേക്കാൾ വലുതായി ആർക്കാണ് മനസ്സിലാവുക? അങ്ങനെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ഒരാൾ അവനെ കണ്ടു പരിചയമുണ്ടെന്ന് പറഞ്ഞ് മിണ്ടാൻ വന്നത്. പോലീസിന്റെ സൈറൺ കേട്ടതും അയാളുടെ കയ്യിലുള്ള ബാഗ് അവന്റെ അടുത്തിട്ടിട്ട് ഓടി. സംഗതി പന്തിയില്ലെന്ന് കണ്ട് അവനും ഓടി. നിലനിൽപ്പിന്റെ ഓട്ടം, ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടം, മരിക്കാതിരിക്കാനുള്ള ഓട്ടം. പോലീസുകാർ പടിയിറങ്ങി ബേസ്മെന്റിലേക്ക് വരികയാണെന്ന് മനസ്സിലായപ്പോൾ അവൻ ഭാര്യയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവൻ ജീവിതത്തിൽ ഒരിക്കലും അവളെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല. അവന്റെ നെഞ്ച് ക്രമാതീതമായി ഇടിക്കുകയും ശക്തമായ തണുപ്പിലും അവൻ വിയർത്തൊലിക്കുകയും ചെയ്തു. പോലീസുകാരുടെ ആദ്യത്തെ ചവിട്ടിൽ തന്നെ അവൻ തെറിച്ച് ഒരു മൂലയ്ക്ക് വീണു. കൂട്ടമായി ഇരയെ ആക്രമിക്കുന്നത് പോലെ അവർ ചുറ്റും നിന്ന് അവനെ ചവിട്ടി. എല്ലുപൊട്ടുന്ന വേദനയിൽ അവൻ ഉറക്കെ നിലവിളിച്ചു. തന്തയില്ലാത്തവൻ ഞങ്ങൾ

അവരുടെ രാജ്യത്ത് വന്ന് കഞ്ചാവ് വിൽക്കാൻ എന്ത് ധൈര്യമെന്ന് അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ ഭാര്യ കുട്ടി ഇത് കണ്ടു പേടിക്കാതിരിക്കാൻ കണ്ണു പൊത്തിപ്പിടിച്ചു. അവനെ വിലങ്ങണിയിച്ചു കൊണ്ടുപോകാൻ നേരം അറപ്പു കാരണം അവരദ്ദേഹത്തെ തൊടാതിരിക്കാൻ പോലീസുകാർ കയ്യുറയിട്ടു. നിറമില്ലാത്തവനെയും ഗുണമില്ലാത്തവനെയും വെറുക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയുള്ള ജന്മങ്ങൾ ഭൂമിക്ക് തന്നെ ഒരു ഭാരമാണ്. കോടതിയിൽ അവന്റെ നിരപരാധിത്വം ബോധിപ്പിക്കാൻ അവനായില്ല. എല്ലാ തെളിവുകളും അവനെതിരെയായിരുന്നു. അവന്റെ ജീവിതത്തിൽ സഹായിക്കാൻ അവന് ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ദാരിദ്ര്യം അവനെതിരെ കള്ളസാക്ഷി പറയാൻ വന്നവരിൽ അവൻ കണ്ടില്ല. കാശുള്ളവനെ സഹായിക്കാൻ എല്ലാ കാലത്തും ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ. അവനെ തിരിച്ച് കംബോഡിയയിലേക്ക് നാട് കടത്തതിനു മുൻപേ അവനെ കാണാൻ അവന്റെ ഭാര്യയും കുട്ടിയും വന്നു. അവൻ അപ്പോഴേക്കും വളരെയധികം ക്ഷീണിതനായിരുന്നു. കണ്ണുകൾ കുഴിഞ്ഞും തൊലി കൂടുതൽ ഇരുണ്ടും തലമുടി മുഴുവൻ നരച്ചുമിരുന്നു. അവരിരുവരും പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ അതോ അവരുടെ പേ പിടിച്ച ഇരുണ്ട സ്വപ്നങ്ങളെക്കുറിച്ചോ? സംസാരിക്കാനുള്ള സമയം കഴിഞ്ഞെന്ന് പറയാൻ വന്ന പോലീസുകാരൻ അവന്റെ കുട്ടിയുടെ മുഖത്ത് നോക്കി, തന്തയില്ലാത്തവനെ, നീയൊക്കെ എന്തിനാ ഇങ്ങനെ പ്രഹസനം കാണിക്കാൻ വരുന്നതെന്ന് ചോദിച്ചു. വികാരങ്ങൾ പ്രഹസനങ്ങളായി കാണപ്പെടുന്ന അവസ്ഥയേക്കാൾ പരിതാപകരവും നിസ്സഹായവുമായ വേറെയൊന്നും ഈ ലോകത്തില്ല. പോലീസ് സ്റ്റേഷന്റെ പുറത്തിറങ്ങിയ അവന്റെ കുട്ടി ആ കെട്ടിടത്തിന്റെ പടിയിൽ തന്നെ മൂത്രമൊഴിച്ചു വെച്ചു. പല്ലുകടിച്ചുകൊണ്ട് അവന്റെ കുടുംബത്തെ മുഴുവൻ തന്തയില്ലാത്തവർ എന്ന് മുദ്രകുത്തിയ പോലീസുകാരുടെ മുഖങ്ങളെല്ലാം അവൻ കൃത്യമായി ഓർത്തുവെച്ചു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ആവാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലൂടെ ഗസൽ സംഗീത രംഗത്തും ഇന്ത്യൻ ചലച്ചിത്ര ഗാനരംഗത്തും ഒരുപോലെ തിളങ്ങിയ അതുല്യ പ്രതിഭ ഹരിഹരന്റെ സംഗീത വഴികളെയാണ് നാം നോക്കിക്കാണുന്നത്. തൻ്റെ സ്വരമാതിരി കൊണ്ട് ദേശങ്ങളെയും ഭാഷകളെയും ഹൃദയങ്ങളെയും കീഴടക്കിയ ഈ സംഗീത ചക്രവർത്തിയുടെ ഗസലുകൾ നമുക്കിന്ന്

തിരുവനന്തപുരത്തെ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ഹരിഹരന്റെ ജനനം. അദ്ദേഹത്തിന്റെ അച്ഛൻ HAS മണിയും അമ്മ അലമേലു മണിയും പ്രമുഖ കർണാടക സംഗീതജ്ഞരായിരുന്നു. അച്ഛന്റെ ഉദ്യോഗാർത്ഥം ഹരിഹരന്റെ കുടുംബം മുംബൈയിലേക്ക് താമസം മാറി. എന്നാൽ മുംബൈയിലെത്തി അധികം വൈകാതെ സംഭവിച്ച പിതാവിന്റെ അകാല മരണം അന്ന് 8 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഹരിഹരനെ കുറച്ചൊന്നുമല്ല തളർത്തിയത്. മകൻ ആശ്വാസം നൽകാൻ അമ്മയായ അലമേലു മണി ഉപയോഗിച്ചത് സംഗീതത്തെയാണ്. കർണാടക സംഗീതത്തിന്റെ പാഠങ്ങൾ മകന് പകർന്നു നൽകിയ അമ്മ അങ്ങനെ ഹരിഹരന്റെ ആദ്യ സംഗീത ഗുരുവായി.

ഗസൽ രാജാക്കന്മാരായ ജഗജിത് സിംഗിന്റെയും മെഹദി ഹസന്റെയും ഗസലുകളാണ് ഹരിഹരനെ ഗസൽ സംഗീതത്തിൽ ആകൃഷ്ടനാക്കിയത്. പതിയെ അദ്ദേഹവും ഹിന്ദുസ്ഥാനി സംഗീതവും ഗസലുകളും പരിശീലിക്കാൻ തുടങ്ങി. പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് ഗുലാം മുസ്തഫ ഖാന്റെ ശിഷ്യനാവാനും ആയിടെ ഹരിഹരന് ഭാഗ്യം ലഭിച്ചു. ഗുലാം മുസ്തഫ ഖാന്റെ കീഴിൽ ഒരു ദിവസം 9 മണിക്കൂർ വരെ അദ്ദേഹം പരിശീലിച്ചിരുന്നെന്ന് പറയപ്പെടുന്നു.

ആദ്യകാലങ്ങളിൽ ഗസൽ കച്ചേരികളിൽ മാത്രം പാടിയിരുന്ന ഹരിഹരന്റെ സംഗീത ജീവിതത്തിന് വഴിത്തിരിവായത് അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ സുർ ശിങ്കാർ എന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചതാണ്. ആ വിജയത്തിന് ശേഷം ഗമൻ എന്ന ചിത്രത്തിന് വേണ്ടി പാടാൻ പ്രസിദ്ധ സംഗീത സംവിധായകൻ ജയദേവ് ഹരിഹരനെ ക്ഷണിച്ചു. ആ ചിത്രത്തിൽ ഹരിഹരൻ ആലപിച്ച ഗസൽ സൂപ്പർഹിറ്റാവുകയും അതിന് ഉത്തർപ്രദേശ് സർക്കാരിന്റെ അവാർഡ് ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഹരിഹരൻ എന്ന ഗായകന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ മണിരത്നത്തിന്റെ സിനിമകളായ റോജ, ബോംബെ എന്നിവയ്ക്ക് വേണ്ടി എ ആർ റഹ്മാന്റെ സംഗീത സംവിധാനത്തിൽ ആലപിച്ച ഗാനങ്ങളാണ് ഹരിഹരനെ ഇന്ത്യയിലെ ഒന്നാം നിര ഗായകരുടെ കൂട്ടത്തിൽ എത്തിച്ചത് എന്ന് പറയാം.

1996 പ്രമുഖ സംഗീത സംവിധായകനായ ലെസ്ലി ലൂയിസുമൊത്ത് കൊളോണിയൽ കസിൻസ് എന്ന പേരിൽ ഒരു ഇൻഡോ ഇംഗ്ലീഷ് ഫ്യൂഷൻ ആൽബം ഇറക്കിയതോടെ അന്തർദേശീയ തലത്തിലും ഹരിഹരൻ ശ്രദ്ധിക്കപ്പെട്ടു. തമിഴ്, മലയാളം, കന്നഡ, മറാത്തി, ഹിന്ദി, തെലുങ്ക്, ബംഗാളി, ഗുജറാത്തി, ഇംഗ്ലീഷ് എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി 10,000-ൽ ഗാനങ്ങൾ, ഒട്ടനവധി ഗസൽ ആൽബങ്ങൾ, 2 മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ്, മറ്റ് സംസ്ഥാന ഫിലിംഫെയർ പുരസ്കാരങ്ങൾ, പത്മശ്രീ. അങ്ങനെ ഹരിഹരൻ തന്റെ സംഗീത ചൈത്രയാത്ര തുടരുകയാണ്. ശബ്ദമികവിന്റെയും ആലാപന വൈവിധ്യതയുടെയും പ്രതീകമായ ഹരിഹരന്റെ ആ ശബ്ദം ഇന്നും ലോകമൊട്ടാകെയുള്ള സംഗീതാസ്വാദകരെ തേടി എത്തിക്കൊണ്ടേയിരിക്കുന്നു.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ടുള്ള കൊച്ചി ഡിഡാറ്റ് സെന്ററിന്റെ ഡിഡാറ്റ് പ്രൊജക്ട് കോർഡിനേറ്ററായ മിസ് സ്വപ്ന മാമാണ്.
1: നമസ്കാരം മാം.
2: നമസ്കാരം
0: മാം. എന്താണ് ഈ ഡിഡാറ്റ് പ്രൊജക്ട്?
2: 2023 ആഫ്റ്റർ കോവിഡിന് ശേഷം കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ അമിതമായിട്ടുള്ള സ്ക്രീൻ ഉപയോഗത്തിന്റെയും ഗെയിമിംഗ് അഡിക്ഷന്റെയും സോഷ്യൽ മീഡിയ യൂസേജിന്റെയും അമിതമായിട്ടുള്ള ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ എങ്ങനെ ഇത്തരത്തിലുള്ള ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഡിഡാഡ് എന്ന് പറയുന്ന പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നത്. തുടക്കത്തിൽ ഇത് 6 ജില്ലകളിലായിരുന്നു. 2025 ഡിസംബറോട് കൂടി ബാക്കിയുള്ള ജില്ലകളിലേക്കും കൂടെ വ്യാപിപ്പിച്ച് ഒരു സൈക്കോളജിസ്റ്റും ഒരു പ്രൊജക്ട് കോർഡിനേറ്ററും നമ്മുടെ സീനിയർ ഓഫീസറായിട്ട് വരുന്ന അസിസ്റ്റന്റ് നോഡൽ ഓഫീസറാണ് കൺസേൺഡ് ADNO DNO. ഇതാണ് നമ്മുടെ ഇത് വരുന്നത്.
0: മാം, ഈ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന ഈ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: നമ്മൾ ഡ്രഗ് അഡിക്ഷൻ നമ്മളെല്ലാവരും വളരെ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുള്ളവർ, അതേപോലെ തന്നെ ഇപ്പൊ വളരെ ഫെമിലിയർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ അഡിക്ഷൻ. അതെല്ലാവരും കേട്ടിരിക്കും ഡിജിറ്റൽ അഡിക്ഷൻ എന്ന്. അഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്തിനോടുമുള്ള അമിതമായിട്ടുള്ള ആസക്തി. ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് വരുമ്പോൾ ടാബ്സ്, മൊബൈൽ ഫോൺസ്, ഗാഡ്ജറ്റ്സ് യൂസേജ്, സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വസ്തുവും അമിതമായി അതിനോട് ആസക്തി ഉണ്ടാവുകയും അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ വന്നിരിക്കുന്ന ഒരു പ്രവണതയൊക്കെയാണ് നമ്മൾ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ സൊല്യൂഷൻസിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഡിഡാഡിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന അവയർനെസ് ക്ലാസ്സുകളുണ്ട്. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ സർവീസസ് നമ്മൾ അവൈലബിൾ ആണ്. കൗൺസിലിംഗ് തുടങ്ങിയ സേവനങ്ങൾ നമ്മൾ നൽകുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ സ്ക്രീൻ അഡിക്ഷന്റെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അഡിക്ഷനാണോ, സ്ക്രീൻ അഡിക്ഷൻ ആണോ, ഡിജിറ്റൽ അഡിക്ഷൻ ആണോ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് അഡിക്ഷൻ ആണോ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണോ, പോണോഗ്രഫിക് അഡിക്ഷൻ ആണോ, ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം സ്കെയിലുകളുണ്ട്.

0: അത് വെച്ച് അസസ്മെന്റ് നടത്തി മെഡിസിൻസ് പോകേണ്ട കാര്യത്തിലാണെങ്കിൽ മെഡിക്കേഷൻസ് നമ്മൾ റഫറൽ സിസ്റ്റത്തിലിട്ട് പറഞ്ഞു വിടും. അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് സേവനങ്ങളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും.
1: മെമ്പർ പറഞ്ഞില്ലേ ഡിജിറ്റൽ എഡിഷൻ, അത് പലതരം, ഇപ്പോൾ സ്ക്രീൻ ടൈമിംഗ്, ഡിജിറ്റൽ എഡിഷൻ, പോണോഗ്രാഫി, അങ്ങനെ. അപ്പോൾ ഇതിൽ മെഡിസിൻസും അല്ലെങ്കിൽ കൗൺസിലിംഗ് അങ്ങനത്തെ ഉള്ള പ്രോസസ്സുകളിൽ ഇതിൽ ഏതൊക്കെ രീതിയിലാണ് പോവാം?
0: ഇതിനകത്തായിട്ട് നമ്മൾ വരുമ്പോൾ കുട്ടിയുടെ അഡിക്ഷൻ

0: ഫോൺ ഉപയോഗിക്കുന്ന കുട്ടി, ആ കുട്ടിയെ നമുക്ക് അഡിക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ സ്ക്രീൻ ടൈം ഏറ്റവും കൂടുതൽ ഹൈ, നമ്മുടെ ഫോണിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ആപ്ലിക്കേഷനിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ടൈം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പലപ്പോഴും നമ്മളിത് അംഗീകരിക്കുന്നില്ല എന്നുള്ളൂ. അപ്പം അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ സെൽഫ് അവെയർ ആക്കുക, അവരെത്രത്തോളം ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങളിത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്? ഞാൻ ആകെ 2 മണിക്കൂർ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴും കുട്ടികൾ നമ്മൾ സെൽഫ് അവെയർ ആക്കുന്നുണ്ട്. അവരുപയോഗിക്കുന്ന അമ്മയുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഫോണുള്ള കുട്ടികൾ വരെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അവിടെയാണ് കുട്ടികളെ സെൽഫ് അവെയർ ആക്കി. നമ്മൾ ചിലപ്പോൾ അഗ്രസീവായിട്ടുള്ള കുട്ടികളുണ്ടാവും, ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകൾ, കുറെ ഗെയിംസിൽ കുട്ടികൾ അടിമപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ശരിക്കും, ഗെയിം അഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പോകുമ്പോഴാണ് കുട്ടികളിൽ ശരിക്കും അഗ്രസീവ് നേച്ചർ, അനാവശ്യമായിട്ടുള്ള ഒരു ദേഷ്യം, വയലൻസ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പോട് മാത്രമേ നമുക്ക് ഇന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും ഡീഡായിട്ട് ഒരു നമ്മുടെ സൈക്കോളജിക്കൽ സർവീസസ് നടക്കുന്നു, പാരന്റൽ ലെവൽ സപ്പോർട്ട് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ മെഡിസിൻസ് എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മളൊരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടുകൂടി, തെറാപ്പീസ് ഇതുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് വേണം നമുക്ക് ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ടുവരാൻ പറ്റും.
1: ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്ന എപ്പോ മുതലാണ് മാം?
0: ഈ ഒരു 2023 കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഫോൺ യൂസേജും ഓൺലൈൻ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, ഇതുപോലുള്ള സോഷ്യൽ മീഡിയ യൂസേജ് എല്ലാം വളരെയധികം കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സെന്റേഴ്സ് ഇന്നോവേറ്റീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്.
1: മാം, ഇപ്പൊ ഡിജിറ്റൽ അഡിക്ഷൻ കുട്ടികളിനെക്കാട്ടിയും കൂടുതലും അവരുടെ പാരന്റ്സിനെ കണ്ടുവരുന്നത്, അവരുടെ അടുത്ത് എന്താ മാമിന് പറയാനുള്ളത്?
0: ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ രക്ഷകർത്താക്കളുമായി കുട്ടികളിവിടെ വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം സംസാരിക്കുന്ന പാരന്റ്സ് ആയിട്ടാണ്. പാരന്റ്സ് കുട്ടി എത്രത്തോളം ഫോണിൽ യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഒന്നില്ലെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ മുത്തശ്ശൻ്റെ ഫോണായിരിക്കാം ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആക്സസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികൾ തീരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് അവർക്ക് ഫോൺ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ട് ഒരു പ്രായം കഴിഞ്ഞ്, ഒരു അഡോളസൻസ് സ്റ്റേജിലിട്ട്, കൃത്യമായി പറഞ്ഞാൽ ഒരു 12 വയസ്സിന് ശേഷം കുട്ടികളെ ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുകളിലായിട്ട് പാരന്റ്സ് എത്തുന്നുണ്ട്. അപ്പം നമ്മുടെ കൺട്രോളിങ് എന്ന് പറയുന്ന പാർട്ട് തുടങ്ങേണ്ടത് ചൈൽഡ്ഹുഡിൽ നിന്നാണ്, ഏർലി ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. ഒരിക്കലും ഒരു 2 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കാനേ പാടില്ല. 2 to 5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സ്ക്രീൻ ടൈം 1 hour ആണ്. അതും 1 hour നമുക്ക് ആ കുട്ടികൾക്ക് നമ്മൾ സ്ക്രീൻ ടൈം കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. കാരണം കുട്ടികൾ കളിച്ച് നടക്കേണ്ട കാലഘട്ടമാണത്. പിന്നീട് മുതിർന്ന കുട്ടികളിലോട്ട് വരുമ്പോൾ മാക്സിമം 1 മണിക്കൂറാണ് അവർക്ക് ഒരു ദിവസം അനുവദിച്ചിട്ടുള്ള സ്ക്രീൻ ടൈം. നമ്മുടെ ഒരു കൗമാര കാലഘട്ടത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ വരെ, നമ്മുടെ യൂത്തിലോട്ട് കടന്നു കഴിഞ്ഞാലും 2 മണിക്കൂറൊക്കെയാണ് നമുക്ക് മാക്സിമം സ്ക്രീൻ ടൈം. ഇവിടെ പാരന്റ്സ് എല്ലാവരും ബിസി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയുന്നുണ്ട്. അപ്പം അവിടെ ജോലി കഴിഞ്ഞ് വന്നാൽ പാരന്റ്സും ഫോണിലാണെങ്കിൽ സ്വാഭാവികമായും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു മറുചോദ്യം വരും, അമ്മയും അച്ഛനും ഫുൾ ടൈം ഫോണിലാണല്ലോ, പിന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഈ ഒരു ചോദ്യത്തിന്റെ അവിടെ നിന്നാണ് ഇതിന്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ പാരന്റൽ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരന്റ് എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് കുട്ടികൾ മോഡൽ ചെയ്യുന്നത്. പിന്നെ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ ഏരിയാസ് വീടുകളിൽ സെറ്റ് ചെയ്യുക. പണ്ട് നമുക്ക് പവർ കട്ട് ഉണ്ടായിരുന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു കാര്യമില്ല. പവർ കട്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വരുന്നില്ല. എല്ലാ വീട്ടിലും ഇൻവേർട്ടേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ, ആ ഒരു ഫ്രീ സോണിൽ എല്ലാവരുടെയും ഫോൺ ആ ഒരു സമയത്ത് മാറ്റിവെക്കുക. അത് മൊബൈൽ ആവട്ടെ, ടാബ് ആവട്ടെ, ലാപ്ടോപ്സ് ആവട്ടെ, അതില്ലാതെ കുറച്ച് നേരം കുട്ടികളുമായിട്ട് ഒരു 1/2 hour സമയം ചെലവഴിക്കാൻ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഡിജിറ്റൽ അഡിക്ഷനിൽ എന്തൊക്കെ എഫക്ട്സ് ആണ് ടീനേജേഴ്സ് ആണെങ്കിലും അഡൽട്സ് ആണെങ്കിലും അവർക്ക് കൂടുതൽ എന്തൊക്കെ എഫക്ട്സ് വരുന്നത്?
0: കുട്ടികളിൽ ഇത് കണ്ടുവരുന്ന പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് അവരെ ലീഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഉറക്കമില്ലായ്മ, പഠനത്തിൽ പിന്നോക്കം പോവുക. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഈ ഫോണിന്റെ ഉപയോഗം കൂടിയതിന് ശേഷം ഇവർക്ക് പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, പിന്നീട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ദേഷ്യം, ഇതുപോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിൽ, പിന്നെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന സമയം ക്ഷീണം അനുഭവപ്പെടുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള താല്പര്യം കുറയുക, അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻസ്, മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറയുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കുട്ടികളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്.
1: മാം, ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ഓൺലൈൻ ഭീഷണിക്ക് ഇരയാവേണ്ടതെന്ന് അറിഞ്ഞ നിങ്ങളുടെ ഫസ്റ്റ് ആക്ഷൻ എന്തായിരിക്കും?
0: ഇതിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുള്ള, കുട്ടികൾ പലപ്പോഴും രക്ഷകർത്താക്കളോട് തുറന്നു പറയാനായിട്ട് ഭയപ്പെടും. കാരണം എപ്പോഴും അഡോളസൻസ് സ്റ്റേജിലുള്ള കുട്ടികൾക്ക് എപ്പോഴും സ്വകാര്യതകളുണ്ടാവും. പാരന്റ്സ് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും

0: വളരെ ബാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ രക്ഷകർത്താക്കളോട് ഷെയർ ചെയ്യുള്ളൂ. പിന്നീട് അവർ ഷെയർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ മാത്രമേ കുട്ടികൾ ഷെയർ ചെയ്യുള്ളൂ. അത്തരത്തിൽ ഒരു കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടിക്ക് അമിതമായിട്ടുള്ള ആൻസൈറ്റി ആയിരിക്കാം, പേടിയായിരിക്കാം, കുട്ടി കടന്നു പോകുന്ന മാനസികാവസ്ഥ വളരെ അധികം ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, അവിടെ നമുക്ക് പാരന്റ്സിനെ അറിയിക്കുക. ഏറ്റവും അധികം ചെയ്യുന്ന ഒരു പക്ഷെ കുട്ടി ചെന്ന് പറയുന്നത് ഏതെങ്കിലും കുട്ടിയുടെ സുഹൃത്തുക്കളോടായിരിക്കാം, അതുവഴി ചിലപ്പോൾ സ്കൂൾ കൗൺസിലർ അറിയാം. അവിടെ ഒരു കൗൺസിലിംഗ് സേവനം, ആ കൗൺസിലിംഗ് സേവനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് രക്ഷകർത്താക്കളെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലാണ് കുട്ടി ചെന്ന് പെട്ടിരിക്കുന്നത്. ഇപ്പൊ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ സൈബർ ഓഫീസേഴ്സുമായി നമുക്ക് ടൈപ്പ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഓൺലൈൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സൈബറുകാരുടെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഭീഷണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് ഓൺലൈൻ ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ക്യാഷ് ചോദിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറയുന്നു, ഇതെല്ലാം നമുക്ക് സൈബർ റിലേറ്റഡ് സൈബർ ക്രൈംസിൽ ഉൾപ്പെടുത്തി നമുക്ക് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ കൗൺസിലിംഗ് സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യും.
1: മാം, ഇപ്പൊ അതേപോലെ മാം പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു ഗേൾ ചൈൽഡിന് ന്യൂഡ് ഫോട്ടോ അല്ലെങ്കിൽ അവരിന്റെ പ്രൈവറ്റ് ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ കിട്ടി അതിന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അതിപ്പോ പാരന്റ്സ് അറിഞ്ഞിട്ട് പാരന്റ്സ് ശരിക്കും എടുക്കുന്ന ഫസ്റ്റ് ആക്ഷൻ എന്താണ്?
0: ചില പാരന്റ്സ് അത് മറച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കും, ചില പാരന്റ്സ് അത് ഓപ്പൺ അപ്പ് ചെയ്യും. അത് നമുക്ക് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് കൊടുക്കുക ഏറ്റവും ആദ്യം. പിന്നെ നമുക്ക് ചൈൽഡ് ലൈൻ സേവനങ്ങളുണ്ട്, ചൈൽഡ് ലൈൻ സേവനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് നമുക്ക് നിയറസ്റ്റ് സൈബർ പോലീസുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ പാരന്റ്സിന് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ടീവ് കൗൺസിലിംഗ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. നമ്മൾ മറച്ചു വെക്കുന്നത് വളരെയധികം കുറ്റകരമാണ്, ശരിക്കും പറഞ്ഞാൽ മറച്ചു വെക്കാൻ പാടില്ല. അത്തരത്തിൽ കുട്ടിയെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് കുട്ടിയെ ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതും പരിചയമില്ലാത്ത ആളുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത് തന്നെ വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ കുട്ടികളിൽ ഇത് അവയർനെസ് നമ്മൾ കൊടുക്കുക, പിന്നെ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കുട്ടികളിലായിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: ഇപ്പോ ഇതില് ഇപ്പൊ കുട്ടി ഇപ്പൊ പാരന്റിന്റെ അടുത്ത് പോയി പറഞ്ഞു, അപ്പോ പാരന്റ് സാധാരണ കേൾക്കുന്ന പാരന്റ്സ് ഇത് മാം പറഞ്ഞാലും മറച്ചു വെക്കും, അല്ലെങ്കിൽ ആ കുട്ടിനെ നല്ലോണം അടിക്കും, അങ്ങനെ ഒരു എക്സ്ട്രീം ലെവൽ വരും. പക്ഷെ ശരിക്കും ആ പാരന്റ് ആ കുട്ടിന്റെ അടുത്ത് എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടേ?
0: അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ രക്ഷകർത്താക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ കുട്ടികളെ, ഏതൊരു രക്ഷകർത്താക്കളായാലും ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ കുട്ടി ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ശകാരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ആത്മസമീപനം പാലിച്ച് കുട്ടി കടന്നു പോകുന്ന സാഹചര്യത്തെ മനസ്സിലാക്കി കുട്ടിയെ ചേർത്ത് നിർത്താനും, ഇത് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അച്ഛനും അമ്മയും കൂടെ ഉണ്ട്, മോളുടെ അല്ലെങ്കിൽ മോൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അഷുറൻസ് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത്.
1: മാം, ഇപ്പൊ ഈ ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലും കണ്ടുവരുന്ന ഏത് ഏജ് ഗ്രൂപ്പിലാണ് മാം, പിന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ?
0: ആക്ച്വലി നമ്മൾ ഒരു 3 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള ഒരു കുട്ടികളെ എടുക്കുകയാണെങ്കിൽ കുട്ടികൾ കൂടുതലും മോഡലിംഗോ, പാരന്റ്സ് എന്ത് ചെയ്യുന്നു കുട്ടികൾ അത് ചെയ്യും. കാരണം ജോലി, ഞാൻ നേരത്തെ പറഞ്ഞു, അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വന്ന് ഫോണാണ് എടുത്തിട്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫോൺ എടുത്തിട്ട് പോകും. അതേസമയം നമ്മളൊരു ക്രയോൺസും കളറിംഗ് ബുക്കും എടുത്തിട്ട് അവരുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ അവരും നമ്മളോടൊപ്പം കളർ ചെയ്യാനായിട്ട് ഇരിക്കും. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുടെ ഒരു പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ 5 വയസ്സ് തൊട്ട് 10 വയസ്സുള്ള കുട്ടികൾ സ്ക്രീൻ ടൈം ഹൈ ആണ്. അത് ഗെയിമാണോന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ അവർ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയാസ്, ഷോർട്സ്, റീൽസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത് വളരെയധികം കൂടുതലാണ്. നമ്മൾ 10 വയസ്സ് തൊട്ട് ഒരു 17 വയസ്സിലേട്ട് അല്ലെങ്കിൽ 18 വയസ്സിലേട്ട് എത്തുമ്പോൾ അത് ഗെയിംസിലേട്ട് മാറുന്നുണ്ട്. ഗെയിം അഡിക്ഷനിലേട്ട് തന്നെ വളരെയധികം, അതിന് ഫ്രീ ഫയർ, പബ്ജി ഉണ്ടായിരുന്നപ്പോൾ പബ്ജി ആയിരുന്നു, ഫ്രീ ഫയർ ഗെയിംസ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കളിക്കുന്നത്. അത് കുട്ടികളിലെ ഒരു വയലൻസ് നേച്ചർ ഉണ്ടാക്കാനായിട്ട് അവരുടെ മൊത്തത്തിലുള്ള മാനസിക ആരോഗ്യത്തെ അല്ലെങ്കിൽ ബ്രെയിനിനെ അത് സാരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ഗെയിംസ് ഉണ്ട്, പെസ്, ഫുട്ബോൾ ഗെയിംസ്, പലതരത്തിലുള്ള നമുക്ക് പോലും അറിയില്ലാത്ത കുറെ ഗെയിംസ് ഒക്കെ കുട്ടികൾ പറയുന്നുണ്ടാവും. നമ്മളിത് ചിലപ്പോൾ വന്നിട്ട് പറയും, നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണോന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഫ്രീ ഫയർ ഗെയിമിങ് ഒക്കെ ഒരു 10 വയസ്സിന് മേലായിട്ടുള്ള കുട്ടികളും, ഒരു 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ യൂസേജ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസേജ്, സ്ക്രീൻ ടൈം ഹൈ ഇത്രയാണ്. ഉറക്കമില്ലാതിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, രാത്രി 2 മണിവരെ 3 മണിവരെയൊക്കെ എഴുന്നേറ്റിരുന്ന് ഇത് കാണുന്ന, ഇവിടെയൊക്കെ പാരന്റ്സിന്റെ ശ്രദ്ധയില്ലായ്മ വേണം നമ്മളിതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന ഒരു കാര്യം.
1: മാം, ഇപ്പൊ ഈ സ്ക്രീൻ ടൈം നല്ലോണം യൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അനുഭവപ്പെടേണ്ട ഒരു പ്രശ്നം എന്തായിരിക്കും മാം? ഇപ്പൊ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും അത് എന്തായിരിക്കും?
0: ഫിസിക്കൽ സിക്നെസ്സിലേക്ക് വരുമ്പോൾ, നമ്മൾ സ്ക്രീൻ ടൈം ഹൈ ആവുമ്പോൾ നമ്മുടെ

0: ജോയിൻസിനും കഴുത്തിനും കഴുത്തിന്റെ പുറകിലുള്ള മസിൽസിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതകളല്ല, അത്തരത്തിലുള്ള ജോയിന്റ് പെയിൻസും കാര്യങ്ങളും ഇല്ല. പിന്നെ നമ്മൾ കയ്യിലാണ് ഫോൺ എപ്പോഴും ഉപയോഗിക്കുന്നത്. കൈകളിൽ തരിപ്പ് പോലുള്ള അവസ്ഥ, കൈകളിൽ മരവിപ്പ് പോലുള്ള അവസ്ഥയൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിലായിട്ട് പോകാറുണ്ട്. അമിതമായിട്ടുള്ള സെറ്റിന്റെ ഉപയോഗം, കണ്ണിന്റെ കാഴ്ചകൾ, ഇതിനെല്ലാം സാരമായിട്ട് ബാധിക്കും. മെന്റൽ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ ഉറക്കമില്ലായ്മ. ശരിക്കും ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഹോർമോൺ ഉണ്ട്, ഡോപ്പമൈൻ. ഈ ഡോപ്പമൈൻ ഒരു റിവാർഡ് സിസ്റ്റമാണ്. ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയാലോ, ഇങ്ങനെയൊക്കെ നമുക്ക് റിവാർഡ്സ് കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് ഈ ഗെയിംസ് കളിക്കുമ്പോഴും ലൈക്സ് കിട്ടുമ്പോഴും റിവാർഡ്സ് കിട്ടും. ഈ റിവാർഡ് സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യാതെ വരുന്ന ഒരു കണ്ടീഷനുണ്ട്. അതായത് ഇവർ കൂടുതൽ കൂടുതൽ ഇപ്പോൾ ഗെയിംസ് എടുക്കണം, ഒരു ഉദാഹരണം പറയണം. ഇപ്പോൾ ഗെയിംസ് കളിക്കുന്ന ഓരോ ലെവലുണ്ട്, ഗെയിംസ് അച്ചീവ് ചെയ്യുന്ന ഓരോ ലെവലുണ്ട്. ഈ ആ ഒരു ലെവലിൽ ഇവർക്ക് കിട്ടുന്ന റിവാർഡ്സ് അടുത്ത ഒരു ലെവലിലിട്ട് വരുമ്പോൾ ആ റിവാർഡ് സിസ്റ്റം ഇവർക്ക് ഹൈ ആയിട്ടാണ് കിട്ടുന്നത്. ഈ ഡോപ്പമൈൻ ഹൈ ആവുകയും അറ്റ് ദ സെയിം ടൈം ഡോപ്പമൈൻ ലെവൽ പെട്ടെന്ന് ക്രാഷ് ആവുകയും ചെയ്യുമ്പോൾ കുട്ടികളിൽ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് കുട്ടികൾ പോകും. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അഗ്രസീവ്നെസ്, ആങ്കർ, ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേട്ട് അവർ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉറക്കമില്ലായ്മ, പഠനത്തിൽ വളരെയധികം പിന്നോട്ട് പോവുക, ശ്രദ്ധയില്ലായ്മ, ADHD പോലുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയാം. ADHD എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഹൈപ്പർ ആക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ്, കോൺസെൻട്രേഷൻ ഇഷ്യൂസ്, പിന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്.
1: ഡിജിറ്റൽ അഡിക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് പാരന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
0: ഫസ്റ്റ് പാരന്റൽ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. പാരന്റിങ് എന്ന് പറയുന്ന ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴത്തെ പാരന്റ്സ് എല്ലാം വർക്കിംഗ് ആയതുകൊണ്ട്, ഞാൻ ഉൾപ്പെടെ വർക്കിംഗ് പാരന്റ്സ് ആയതുകൊണ്ട്, ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികൾ വീട്ടിൽ തനിച്ചായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ പോയായിരിക്കാം ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ജോലിക്ക് പോയതിന് ശേഷം ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും അവരെ ടേക്ക് കെയർസ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഫോൺ ആക്സസിബിലിറ്റി ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് കൃത്യമായിട്ട് പാരന്റ്സിനോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ആദ്യത്തെ ഏറ്റവും ബേസ് ലെവലിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് കുട്ടിയുമായി പാരന്റ്സ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടണം. നമ്മളെല്ലാവരും ബിസി ആയതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന പാരന്റ്സ് ഉണ്ട്, കണ്ടെത്താൻ പറ്റാത്ത പാരന്റ്സ് ഉണ്ട്. കുട്ടികളെപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ ഇതെങ്ങനെ മാറ്റി നിർത്താം. നമ്മൾ ഡിജിറ്റലി അഡിക്റ്റഡ് ആന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള ഓൾട്ടർനേറ്റീവ് മെഷേഴ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് കുട്ടി ഇനി നാളെ തൊട്ട് നിനക്ക് ഫോൺ തരില്ല എന്ന് പറയലല്ല ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള മാർഗം. ഗ്രാജുവലി ഇത് കുറച്ച് കുറച്ച്, ഇപ്പൊ ഒരു 10 മണിക്കൂർ യൂസ് ചെയ്യുന്ന കുട്ടിയെ നമ്മൾ ടൈം ബ്രേക്ക് ചെയ്ത്, ചിലപ്പോൾ അത് ആദ്യ സമയങ്ങളിൽ ഒരു 2 മണിക്കൂർ കുറവ്, അതായത് 10 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂറിലേട്ടാക്കാം, 8 മണിക്കൂർ കുറച്ച് പിന്നീട് ഒരു 3 മണിക്കൂറിലേട്ടാക്കാം, അങ്ങനെ നമ്മൾ ഗ്രാജുവലി കുറച്ച് കുറച്ച് കൊണ്ടുവരാനേ നമുക്ക് ഈ ഫോൺ അഡിക്ഷന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് അഡിക്ഷന്റെ കേസിൽ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അതർ ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇവര് 2 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് ഫോൺ കിട്ടാതെ ആവുമ്പോൾ ആ കുട്ടിയുടെ ആ ടൈം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്കുണ്ട്. പഠിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം കുട്ടികൾക്കുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഈ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം പഠനത്തോടുള്ള താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക. അത് വളരെ കുട്ടികളെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കളിക്കാൻ വിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നമുക്ക് ഇറക്കി വിടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും നമ്മുടെ വീടിന്റെ ചുറ്റുപാട്, വളരെ അടുത്ത ചുറ്റുപാടുകളിൽ കളിക്കാൻ അവർക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇനിയിപ്പോൾ അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സൗകര്യം ഉണ്ടെങ്കിൽ പാരന്റ്സ് ഈവനിങ് കുറച്ച് നേരം അവരുടെ കൂടെ ഷട്ടിലോ എന്തോ ആവോ, കുട്ടികളുടെ കൂടെ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് ചെയ്യാൻ പറ്റുന്നോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ പാരന്റ്സും കൂടെ ഇൻവോൾവ് ആവണം. നമ്മളിത് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസും കൂടെ നമ്മൾ കുട്ടിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, കുട്ടികളിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങൾ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കണം.
1: മാം, ഇപ്പൊ ഈ ഡിജിറ്റൽ അഡിക്ഷന് പൂർണ്ണമായിട്ടും നമുക്ക് മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പൊ 10 മണിക്കൂർ യൂസ് ചെയ്യുന്ന ഒരു കുട്ടി അതിന് നല്ലൊരു രീതിയിൽ നല്ലൊരു പെർസെന്റേജോളം യൂസേജ് കുറയാൻ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും നമുക്കത് മാറ്റിയെടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കുട്ടികളുള്ള ശ്രദ്ധയും നിയന്ത്രണവും ഉണ്ടെങ്കിൽ

0: നമുക്ക് ഒരു പരിധിവരെ അത് പൂർണ്ണമായും കുട്ടികളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിതിനെ പൂർണ്ണമായിട്ടും കുട്ടികളിൽ നിന്ന് പിടിച്ചുപറിച്ച് മാറ്റാനായിട്ട് സാധിക്കുകയില്ല. ഇതിന്റെ പ്രോപ്പർ മാനേജ്മെന്റ്, പ്രോപ്പർ യൂസേജ് അവരെ മനസ്സിലാക്കി കൊടുക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്.
1: മാം, ഇപ്പൊ കുട്ടികൾ ഫോളോ ചെയ്യേണ്ട സൈബർ സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാ? മാം,
0: നമ്മള് സൈബർ സേഫ്റ്റി റൂൾസിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ദയവായി ഫോൺ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. കുട്ടിക്ക് ഫോണിന്റെ ഉപയോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ ഫോൺ കുട്ടി ഉപയോഗിക്കട്ടെ. പിന്നീട് ചെയ്യേണ്ട, ഇവർക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള അക്കൗണ്ടുകളും കാര്യങ്ങളും, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് പ്ലാറ്റ്ഫോമിൽ ഇവർ ആക്റ്റീവ് ആയിരിക്കും. കൂടുതലും ആളുകൾ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് ഔട്ട്ഡേറ്റഡ് ആയി, ഇപ്പോൾ അപ്പൂപ്പന്മാരുടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് പ്രോപ്പറായിട്ടൊരു പാസ്വേഡ്, അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്, ഈ പാസ്വേഡ് പാരൻസ് അറിഞ്ഞിരിക്കണം. അച്ഛൻ്റെ അമ്മയുടെ ഫോണിൽ നിന്നാണ് ഇത് ആക്സസ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ പാസ്വേഡ് അറിഞ്ഞിരിക്കുക എന്നുള്ള അവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾക്ക് അച്ഛനും അമ്മയും അറിയാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല, അറ്റ്ലീസ്റ്റ് 18 വയസ്സ് വരെയെങ്കിലും. അതുകൊണ്ടാണല്ലോ നമ്മൾ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത്. കുട്ടികളുടെ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള അവകാശവും ഉത്തരവാദിത്വവും പാരന്റ്സിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു പാസ്വേഡ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക. പിന്നീട് ചെയ്യേണ്ട കാര്യം, അൺനെസസറി ആയിട്ടുള്ള ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് പൊതുവെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക, ഒരു ചാറ്റ്സ് പോവാതിരിക്കുക, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒരു ശ്രദ്ധ ഉണ്ടായാൽ നല്ലതായിരിക്കും.
1: മാം, ഇപ്പോൾ ഈ ഡിഡാറ്റ് പ്രൊജക്ട് തുടങ്ങിയിട്ട് ശേഷം എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ സ്റ്റോറീസ് അങ്ങനെ ഉണ്ടോ? മാം,
0: തീർച്ചയായിട്ടും നമുക്ക് മെമ്മറബിൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. കുട്ടികൾ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കേസസ് ഉണ്ട്. പാരന്റ്സ് അത് വളരെയധികം നമ്മുടെ കേരള പോലീസിന്റെ പേജിലൊക്കെ അത് മെൻഷൻ ചെയ്തൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ വളരെ ഭംഗിയായിട്ട് പാരന്റൽ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോജക്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: മാം, ഇപ്പൊ ഒരു കുട്ടി ഡിജിറ്റൽ അഡിക്ഷൻ ഉള്ള ഒരു കുട്ടി അവരുടെ സുഹൃത്തോ അല്ലെങ്കിൽ അധ്യാപകർക്കോ അറിഞ്ഞു ഇങ്ങനെ ഡിജിറ്റൽ അഡിക്ഷൻ ആണ്, അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഡിഡാഡിക്ക് എങ്ങനെ എത്താൻ പറ്റും? മാം,
0: നമുക്ക് സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, ചിരി എന്ന് പറയും. ചിരിയുടെ പ്രത്യേകത 24/7 വർക്കിംഗ് ആണ്. കുട്ടികളിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കുട്ടികൾക്ക് അതിലായിട്ട് വിളിക്കാം. ചിരി ഹെൽപ്പ് ലൈൻ നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം, 9497900200. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും, കോൺഫിഡൻഷ്യൽ ആയിരിക്കും ഈ കേസ്, നമ്മൾ ആര് വിളിച്ചു, എന്തിനു വിളിച്ചു ഇതൊന്നും അവിടെ ചോദിക്കുന്നില്ല. പാരന്റ്സിന് വിളിക്കാം, അധ്യാപകർക്ക് വിളിക്കാം, ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് വിളിച്ചു പറയാം. ഈ ഒരു സംവിധാനം നമുക്ക് സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്, നമ്മൾ കേരള സ്റ്റേറ്റിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് അതാത് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ്, 14 ജില്ലകളിലെയും ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഏത് ജില്ലയിൽ നിന്നാണോ ഈ കോള് വന്നത്, ആ കൺസേൺഡ് ഡിസ്ട്രിക്റ്റിലേക്ക് ഈ കോളിന്റെ ഡീറ്റെയിൽസും ത്രൂ വാട്സപ്പ് നമുക്ക് മെസ്സേജ് ചെയ്തു തരും, നമ്മൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൊച്ചി ഡിഡാഡിന് ഒരു നമ്പറുണ്ട്, 9497975400. നമ്പർ ഒന്നുകൂടെ പറയാം, 9497975400 ആണ് കൊച്ചി ഡിഡാഡിന്റെ നമ്പർ. നമുക്ക് കൊച്ചി സിറ്റിയിലുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡയറക്റ്റ് ഡിഡാഡ് സെന്ററിലായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: മാം, ഈ പ്രൊജക്ടിലൂടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്?
0: നമുക്കിപ്പോൾ മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു 14 to 18 വയസ്സുള്ള കുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ സിവിയർ അഡിക്ഷനിലേക്ക് പോകുമ്പോൾ കുട്ടികൾ പലരും കൗൺസിലിംഗിനായിട്ട് സെന്ററിലേക്ക് വരാനായിട്ട് ഒരു താല്പര്യമില്ലാത്തവരാണ്. അവരെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല, തീരെ ചെറിയ കുട്ടികളല്ലാത്തതുകൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് വീടുകളിൽ വിസിറ്റ് ഇല്ല. ആക്ച്വലി നമുക്കൊരു നമ്മുടെ സർവീസസ് കൊടുക്കണമെങ്കിൽ ടെലികൗൺസിലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ കുട്ടി ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായും കുട്ടിയെ നേരിട്ട് കണ്ട് അസസ് ചെയ്താലാണ് നമുക്കതിന് പ്രോപ്പർ ഒരു ഗൈഡൻസ് നമുക്ക് പാരന്റ്സിനാണെങ്കിലും കുട്ടിക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കുട്ടികൾ വരാൻ വിസമ്മതിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അതിനെ മറികടക്കാനായിട്ട് പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്.
1: മാം, ഈ പ്രൊജക്ടിൽ വരാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു?
0: തീർച്ചയായിട്ടും നല്ലൊരു പ്രോജക്റ്റാണ്. കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പഠിച്ചത് സോഷ്യൽ വർക്കാണ്, MSW ആണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ നമുക്ക് എപ്പോഴും സമൂഹത്തോട് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് ചുറ്റുമുള്ള കുട്ടികളെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഭാവി തലമുറ

0: കുറേ ചേർത്ത് നിർത്തുക, നല്ല രീതിയിലായിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളെ ഓരോ വ്യക്തിക്കും ഉണ്ടാവേണ്ട ഓരോ ഉത്തരവാദിത്തങ്ങളാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തന്നെയാണ് എപ്പോഴും താല്പര്യപ്പെടുന്നത്. നമുക്ക് കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ബോധവൽക്കരണ ക്ലാസ്സുകൾ, കൗൺസിലിംഗ് സേവനങ്ങൾ, അതോടൊപ്പം തന്നെ പാരന്റൽ അവയർനെസ് സെഷൻസ്, പിന്നെ സൈബർ സേഫ്റ്റി, സൈബർ സെക്യൂരിറ്റി അവയർനെസ് ക്ലാസ്സുകൾ, ഇതെല്ലാം കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു പങ്കാണ് കുട്ടികളെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഒരു സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്രൈംസിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ സഹായിക്കുന്നത്.
1: കേരള സോഷ്യൽ പോലീസിന്റെ ഭാഗമായിട്ടുള്ള ഡിഡാറ്റ് പ്രൊജക്ടിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദമായി പറഞ്ഞു തന്ന മിസ് സ്വപ്ന മാമിന് എന്റെ പേരിലും റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കളുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കാഞ്ചന താഴ്വരയിൽ കണിമഞ്ഞു മൂടുമി നവരംഗ സന്ധ്യയിൽ അരികേവ മധുചന്ദ്ര.

0: സഗമപനിസഗ
1: മഗ സനി സ പനി മ ഗ മ പനി സനി പ മ ഗ മ പ മ ഗ സനി സ പ